0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയില് നമ്മളോടൊപ്പം ഉള്ളത് രഘു സാറാണ്. വന്നിരിക്കുന്നത് ബേഗൂരിൽ നിന്നാണ്, വയനാട് തിരുനെല്ലിയിൽ നിന്നും, കാട്ടുനായ്ക്ക ഗോത്ര വിഭാഗത്തിലെ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഉന്നതിയിലെ ഒരു മെമ്പറും കൂടിയാണ് രഘു എം ബേഗൂർ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ?
1: ഓക്കെ. എന്റെ പേര് രഘു എം ബേഗൂർ എന്നാണ്. അതായത് വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഉന്നതി സ്ഥിതി ചെയ്യുന്നത്. ആ ഉന്നതി തന്നെയാണ് ഞാൻ ജനിച്ച് വളർന്നതും ജീവിച്ചു പോകുന്നതും. അപ്പോൾ ഇന്ന് ഇവിടെ വന്നത് സെന്റ് തെരേസസ് കോളേജിലെ എൻ്റെ ഒരു സുഹൃത്തു ആയ ടെസ മേഡം

0: ഹാജരാണ് ഇവിടെ ഒരു പ്രോഗ്രാംസിന് വന്നത്,
1: ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിയാണ്.
0: അപ്പൊ അതില് പിന്നെ റേഡിയോ കൊച്ചി അതിലേക്ക് ഒരു ക്ഷണം കിട്ടി, അങ്ങനെ ഇതിലും എത്തി.
1: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയത്. വീട്ടില് ആരൊക്കെയാ?
0: വീട്ടില് വൈഫ്, രണ്ടു മക്കള്, പിന്നെ ഒരു പേരക്കുട്ടി, മരുമകൻ.
1: വലിയ കുടുംബമാണ്.
0: അംഗങ്ങളാണ് നമ്മളുള്ളത്.
1: ഉന്നതിയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം, എങ്ങനെയാ അതിലേക്ക് വരുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ.
0: ഓക്കെ. അതായത് നമ്മുടെ ബേഗൂർ ഉന്നതി അവിടെ എങ്ങനെയാണ് ജനവാസ കേന്ദ്രമായതെന്ന് പറഞ്ഞാല്, അതായത് ആദ്യം നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് കൂട് വിട്ട് കൂടുമാറി താമസിക്കുക, അതായിരുന്നു ആദ്യ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ഉൾക്കാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു 5 വർഷം അവിടെ ജീവിക്കുക. അതായത് അടിക്കാടുകളെല്ലാം വെട്ടി തെളിച്ച് നമുക്ക് താമസിക്കാൻ വേണ്ട കുടിലുകൾ കിട്ടുക, പിന്നെ ഏറുമാടങ്ങൾ കിട്ടുക, മൃഗശല്യത്തിന് എതിരെ ആയിട്ടുള്ളത്, പിന്നെ കൃഷിക്ക് യോഗ്യമായ മണ്ണ് തരപ്പെടുത്തുക, അതിന് അടിക്കാടുകളെല്ലാം വെട്ടി തെളിച്ച് വൃത്തിയാക്കി ചുട്ടുകരിച്ചതിന് ശേഷമാണ് പിന്നെ ഇത് വിത്ത് പാകുന്നത്, മണ്ണിളക്കിയിട്ട് അത് റാഗി, നെല്ല്, പിന്നെ ചോളം, കുറെ ഐറ്റംസ്, പലതരം
1: വിഭവങ്ങൾ
0: ഉണ്ടാവും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു 5 വർഷം അവിടെ തന്നെ സ്ഥിരം താമസിക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ മാറി മാറി മാറി മാറി താമസിച്ച്, പിന്നെ ഇത് വൈൽഡ് ലൈഫ്, വൈൽഡ് ലൈഫിന്റെ ഒരു കയറി വരവും, പിന്നെ നമ്മളെ അവിടെ നിന്ന് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ബേഗൂർ ഉന്നതിയിൽ എത്തിപ്പെട്ടത്.
1: ഓക്കെ. അതിന്റെ സ്ഥാപകരൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകളും
0: അവര് നമ്മളെ, അതായത് നമ്മളെ പൂർവികരാണ്. അപ്പൊ ഓരോ ഏരിയ തിരിച്ച് അവർക്ക് നിങ്ങൾ ഇവിടെ താമസിക്കും, നിങ്ങളൊരു കുടുംബം ഇവിടെ താമസിക്കും, പിന്നെ ഞങ്ങളെ കുടുംബം ഇവിടെ താമസിക്കുക, പിന്നെ നിങ്ങളുടെ വേറെ കുടുംബങ്ങൾ അവിടെ താമസിക്കുക. അവിടെ 2 കമ്മ്യൂണിറ്റി ആണ് ഇപ്പോൾ നിലവിലുള്ളത്. 1 കാട്ടുനായിക്കയും 1 വെട്ടക്കുറുമ സമുദായവും. ആദ്യ കാലങ്ങളിൽ തീണ്ടലും കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തീണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി ഒരു ഫാമിലി പോലെ ജീവിച്ചു പോന്നു, കുഴപ്പമൊന്നുമില്ല.
1: തൊട്ട് തീണ്ടായ്മ ഈ 2 വിഭാഗത്തിൽ അങ്ങനെ
0: ആദ്യം ഉണ്ടായിരുന്നു 2 വിഭാഗത്തിലുണ്ട്. ഇപ്പോ കാട്ടുനായ്ക്ക സമുദായത്തിന്റെ പരിപാടിക്കോ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവരെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയോ ചായ പിടിക്കുകയോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ലായിരുന്നു. കംപ്ലീറ്റ് അല്ല, കുറച്ചുപേര് മാറിയിട്ടുണ്ട്, കുറച്ചുപേര് മാറിയിട്ടില്ല, പഴയ ആൾക്കാരും മാറിയിട്ടില്ല, പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ ഒക്കെ മാറിയിട്ടുണ്ട്.
1: അത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ മാറ്റങ്ങള് പതിയെ വന്നോളൂ. പ്രവർത്തനങ്ങള് എങ്ങനെയാ ഈ പ്രോഗ്രാംസിന് പോകുന്ന കാര്യമൊക്കെ?
0: അതെ അതെ, ഞങ്ങള് 2014 മുതലാണ് ഞാൻ ഇതില്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ കോൽക്കളിന്റെ ഉത്ഭവം. ഞാന് അപ്പൊ കോൽക്കളി കളിക്കുന്നത് എല്ലാ വർഷവും വിഷു പ്രമാണിച്ച്, അതായത് വിഷുവിന്റെ മുന്നേ ഒരു 7 ദിവസം വ്രതം എടുത്ത് ഒരു മൂപ്പൻ നമുക്ക് കോല് വെട്ടിത്തരും, ഭാഗവതരോ അല്ലെങ്കിൽ ഊരു മൂപ്പനോ. ഭാഗവതരം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന ആളാണ്, അത് നമ്മളെ ഭാഷയിൽ പാട്ട് പാടുന്ന ആള്. അപ്പൊ അയാള് കോൽ വെട്ടിത്തരും, അത് നമ്മള് 7 ദിവസത്തിന് ശേഷമാണ് കോൽ വെട്ടിത്തരും, അതായത് വ്രതം എടുത്തിട്ടാണ്. അങ്ങനെ പിന്നെ അന്ന് 1 ദിവസം അവിടെ ഊരിൽ തന്നെ കോൽ കളിച്ചതിന് ശേഷം പിന്നെ ഊരൂരാന്തരം കോലടിക്കും, പോയിട്ട് കോലടിക്കുമ്പോ അവര് അവിടുന്ന് ദക്ഷിണയായിട്ട് അരി, നെല്ല്, പിന്നെ പൈസ, വെറ്റിലടക്ക, അങ്ങനെ ഉള്ള ദക്ഷിണകള് തരും.
1: ഇതൊക്കെ കമ്മ്യൂണിറ്റിന്റെ അകത്ത് തന്നെയല്ലേ?
0: കമ്മ്യൂണിറ്റി അല്ലാത്ത ഊരുകളിലേക്ക് പുറത്തും പോകും, അതായത് ഏത് കമ്മ്യൂണിറ്റി ആയാലും കുഴപ്പമൊന്നുമില്ല, പോയി അവിടെ കോൽ കളിക്കും. കോൽ കളിക്കുന്നതന്നെ ആ ഉന്നതി വീട്ടിലെ ദോഷങ്ങള് മാറാനും പിന്നെ ആ ഉന്നതിയിലെ എന്തെങ്കിലും ദോഷങ്ങളും മാറാനും വേണ്ടിയിട്ടാണ് ഈ കോൽക്കളി ചെയ്യുന്നത്. വിശ്വാസം. പിന്നെ കോൽക്കളിയിൽ 2 വേഷധാരികൾ ഉണ്ടാവും, ഒരു കോടങ്കി എന്ന് പറഞ്ഞ ഒരു വേഷധാരിയും

0: അതായത് പുരുഷൻ കോടങ്കി കെട്ടുന്നത്.
1: ഓക്കെ.
0: പിന്നെ ഒരു സ്ത്രീ വേഷം, ആ പുരുഷൻ സ്ത്രീ വേഷം
1: കെട്ടുക,
0: അത് ശിവനെയും പാർവതിനെയും അനുഗമിച്ചിട്ടുള്ള ഒരു
1: പ്രതീകമാണ്
0: ചെയ്യുന്നത്. പിന്നെ ഏഴ് ദിവസം, ഏഴാമത്തെ ദിവസം, ആറു ദിവസം ഉന്നതികളിൽ ചെയ്ത് ഏഴാമത്തെ ദിവസം തിരുനെല്ലി ക്ഷേത്രത്തിൽ, അത് വിഷുവിന്റെ തലേ ദിവസം. അവിടെ ഏതൊക്കെ ഉന്നതിയിലെ ആൾക്കാര് അല്ലെങ്കിൽ ഉന്നതി നിവാസികള് കോൽ കളിക്കാൻ കൂടിയിട്ടുണ്ടോ, അവരൊരു 10-50 ടീമുകൾ ഉണ്ടാവും അന്ന് ആ ദിവസം.
1: ഒരുമിച്ച്
0: അമ്പലത്തിലേക്ക് ഒരുമിച്ച് വന്ന് ഒരു ഗ്രൗണ്ടില് എല്ലാരും കൂടിയിട്ട് കോൽ കളിച്ച് താഴെ അമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ അമ്പലത്ത് ഈ കോലുകൾ കൊണ്ട് സമർപ്പിക്കുകയാണ്. സമർപ്പിച്ച് പിന്നെ പിരിച്ചെടുത്ത ദക്ഷിണകള് ഒരു വീതം ഭഗവാനും സമർപ്പിച്ചതിന് ശേഷമാണ് ആ കോലുകളെല്ലാം എടുത്ത് ഊരിലേക്ക് മടങ്ങിപ്പോയി അവിടെ ഭക്ഷണം, അരിസാധനങ്ങളൊക്കെ പിരിച്ചതുണ്ടല്ലോ, അതൊക്കെ അരിസാധനങ്ങൾക്ക് ഭക്ഷണം വെച്ച് പാകം ചെയ്ത് ഊരുകാർക്കെല്ലാം കൊടുത്ത് അങ്ങനെയാണ് ഈ കോൽക്കളിന്റെ ആചാരം അവിടെ അവസാനിക്കുന്നത്. ഒരു വർഷത്തെ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം.
1: അത് തിരുനെല്ലി ഉത്സവം ഏകദേശം ഏത് സമയത്താണ്?
0: വിഷു അടുപ്പിച്ച്.
1: വിഷു അടുപ്പിച്ച് ശരിയാണ്. അപ്പം ഈ കോൽക്കളി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇതിന്റെ ഉത്ഭവം, ഇത് തുടങ്ങി വെച്ചത് അങ്ങനെ എന്തെങ്കിലും?
0: തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികരുടെ മനസ്സിൽ, അതായത് ഇപ്പോഴാണ് പ്രതിഷ്ഠ, അവിടെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ ആണ് നമുക്ക് നമ്മളറിയുന്നത്. നമ്മളത് ആദ്യം എന്ന് പറഞ്ഞ നമ്മളെ പൂർവികർ പറഞ്ഞത് നമ്മൾ അജ്ജനോ അജ്ജമ്മ ആണ് എന്നുള്ള, അജ്ജയൻ എന്നാണ് നമ്മളെ, അതായത് മുന്നേ മരിച്ച ആൾക്കാർ അവർ അജ്ജമ്മ അജ്ജയ്യ എന്നാ പറയാ,
1: അജ്ജമ്മ അജ്ജയ്യ
0: എന്നാ പറയാ. അവിടുത്തെ ഊരിലെ കാരണവന്മാരുണ്ടാവും, ആ കാരണവന്മാർക്ക് സ്വപ്നത്തിൽ ഈ കോൽക്കളി പാട്ടുകൾ പഠിപ്പിച്ചാണ് എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ട്, എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ട് ഈ പാട്ടുകൾ നീ പഠിച്ച്. അങ്ങനെ 12 കോൽക്കളി ഉണ്ട്, 12 കോൽക്കളിയിൽ 12 പാട്ടുകൾ അദ്ദേഹം പഠിപ്പിച്ചു സ്വപ്നത്തിലൂടെ. അങ്ങനെയാണ് അതിന്റെ ഒരു
1: സ്റ്റോറി. അങ്ങനെയാണല്ലേ.
0: അങ്ങനെ പിന്നെ അദ്ദേഹം മുറ്റടിച്ച് വാരി അവിടുത്തെ അമ്പലം മുറ്റടിച്ച് വാരി, ഇപ്പോഴല്ലേ ഗോപുരമായിട്ട് ഇതൊക്കെ കെട്ടിയത്. ആദ്യം അങ്ങനെ ഓപ്പൺ ഏരിയ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ സ്വപ്നത്തിൽ പഠിപ്പിച്ച ഇത് പിന്നെ അവരുടെ സമൂഹത്തിന് കുട്ടികൾക്ക്
1: പറഞ്ഞു കൊടുത്ത് ട്രഡീഷണൽ ആയിട്ട്
0: ഇപ്പോഴും കൊണ്ടുപോകും.
1: അപ്പം ഇത് ഇപ്പം സാറിന് പേരക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ ഇപ്പൊ ഇപ്പോഴുള്ള മക്കൾക്ക് അപ്പൊ ഏത് ഏജ് തൊട്ടായിരിക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്?
0: അങ്ങനെ ഇതൊന്നുമില്ല, പിള്ളേർ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, കണ്ടു കേട്ട് പഠിക്കുക.
1: ആ ഇത് കാണുന്നുണ്ടല്ലോ പരമ്പരാഗതമായിട്ട്, വർഷങ്ങളായിട്ട് കാണുന്ന
0: ചെറുപ്പം മുതലേ.
1: പാട്ടൊക്കെ കാണാപാടായിരിക്കും അല്ലെ, സ്റ്റെപ്സ് ഒക്കെ എന്തായാലും ഉള്ളിലുണ്ടാവും അല്ലെ.
0: അത് പിള്ളേര് ഓരോ കളിയും ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി വന്നിട്ട് അവര് തന്നെ പഠിക്കും.
1: പാട്ടിന്റെ എന്തെങ്കിലും ഒന്ന് മൂളാനോ പറ്റുമായിരിക്കോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്.
0: ഒരു കോൽപാട്ട് ഞാൻ പാടാം, അത് ഇങ്ങനെയാണ്. കോലുന ഗംഗിക കോലുന ഗൗരിക കൊൽക്കോലമ്പത ബസവയ്യ കോലു കോലണിരെ അവിന കോലു കോലണിരേ. കോലുന ഗംഗിക കോലുന ഗൗരിക കൊൽക്കോലമ്പത ബസവയ്യ കോലു കോലണിരെ അവിന കോലു കോലണിരേ എന്നാണ്. ഓരോ പാട്ട് ഓരോ ദൈവത്തിന് പല, നമ്മളെ പൂർവിക അജ്ജന പല രീതിയിലാണ് നമ്മൾ പുകഴ്ത്തുക, ബസവേശ്വരനായിട്ടും അങ്ങനെ പല ഓരോരോ രൂപങ്ങളെ ആയിട്ടും ഇങ്ങനെ പുകഴ്ത്തി പാടുന്ന പാട്ടുകളാണ്.
1: അത് ഞാൻ ചോദിക്കാൻ വരുന്ന അർത്ഥം വരുന്നത് എങ്ങനെയാണ്? ദേവസ്തുതികളാണ്
0: അല്ലെ?
1: ഓരോന്നും ഓരോരോ. അപ്പൊ 12 ടോട്ടൽ ഉള്ളത്,
0: 12 പാട്ട് 12
1: വരികളും 12 ഈണങ്ങളും ആയിട്ട്. ഓക്കെ. അപ്പൊ ഈ കോലെന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു
0: മുളക്കമ്പാണ്.
1: ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ സ്ത്രീകള് വരില്ല അല്ലെ?
0: പുരുഷന്മാര്
1: മാത്രമാണ് ചെയ്യുന്നത് അല്ലെ? വേറെന്തെങ്കിലും അങ്ങനെ വേറെ കലാരൂപങ്ങൾ എന്തെങ്കിലും?
0: കലാരൂപം എന്ന് പറഞ്ഞാൽ നമ്മള് ഹൃദുമതി കല്യാണത്തിന്, അതായത് ഹൃദുമതി കല്യാണത്തിന് നമ്മള് സ്ത്രീകൾ മാത്രം കൈകൊട്ടി നൃത്തം ചെയ്യുന്ന ഒരു കലാരൂപമാണ് തോട്ടിയാട്ട എന്ന് പറയും.
1: തോട്ടിയാട്ട,
0: തോട്ടിയാട്ട അത്
1: ആഘോഷം തന്നെയായിട്ട്,
0: അത് ആഘോഷം തന്നെയാണ്. അത് ചിലപ്പോ ആദ്യകാലങ്ങളിലൊക്കെ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഹൃദുമതി ആചാരത്തോടുകൂടി.

0: പുറത്തേക്ക് ഇറക്കുന്നത്. ഇപ്പോ 14 ദിവസം 7, 14, 28 അങ്ങനെ 21, 28 കണക്കുകളുണ്ട്. അപ്പൊ അതിന് മുന്നേ ഇത് ഇറക്കും. പിള്ളേര് വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച ഇതായതുകൊണ്ട് അങ്ങനെ ഇതാക്കും. ആദ്യകാലങ്ങൾ അങ്ങനെയല്ല, ആദ്യം 1 വർഷം, ചിലപ്പോ 2 വർഷം, 3 വർഷം അതുവരെ മഞ്ഞൾ തേച്ച് മഞ്ഞൾ വെള്ളം കുളിച്ച് ഗുടയിലിരിക്കണം. പിന്നെ ഒരു ഒരു കാരോ അല്ലെങ്കിലും മൂപ്പന്മാരും കൂടിയിട്ടല്ല, ഒരു ഊരിൽ അല്ലെങ്കിലും കുടുംബത്തിലെ കാരണവർ കൂടിയിട്ട് തീരുമാനിച്ച് ഇന്ന ദിവസം കുട്ടീനെ ചടങ്ങുകളോടുകൂടി പുറത്ത് ഇറക്കണം. അതുവരെ സ്വന്തം അച്ഛനോ ജ്യേഷ്ഠനോ അനുജനോ കാണാൻ പറ്റില്ല, പുരുഷന്മാർക്ക് മാത്രം. സ്ത്രീകൾക്ക് കയറി കാണാം. പക്ഷെ
1: അത് മാറി വന്നതൊക്കെ ഏത് കാലത്തായിരിക്കും?
0: മാറ്റം വന്നത് ഇപ്പൊ കുറച്ച്
1: കാലമായിട്ടുള്ള
0: 2010 കൂടിയാണ് കുറെയൊക്കെ മാറി വരാൻ ഇതായത്. എന്നാലും അപൂർവമായിട്ട് ആരെങ്കിലും ഓരോ ചടങ്ങുകൾ ചെയ്യും.
1: അപ്പം ഇതിനു പുറമെ ഇപ്പം പുറത്തു പോയിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല, എറണാകുളത്ത് മാത്രം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോ എങ്ങനെയാ ഗ്രൂപ്പായിട്ട് നിങ്ങള്?
0: ഗ്രൂപ്പായിട്ട് നമുക്ക് വേട്ട നൃത്തങ്ങളുണ്ട്.
1: ഓ,
0: വേട്ട നൃത്തങ്ങൾ. പിന്നെ നമ്മളെ പൂർവികർ കാടിനെ കുറിച്ചും പക്ഷി മൃഗാദികളെ കുറിച്ചും മൂളിപ്പാട്ടായി നടന്ന ഒരു ഇതുണ്ട്. ആ മൂളിപ്പാട്ടുകള് നമ്മളുടെ തലമുറ ഇപ്പോഴത്തെ, അതായത് ഞങ്ങളെ മുത്തശ്ശി അമ്മ ആ വഴി നമുക്ക് അവർ കഥകൾ പറഞ്ഞു തന്നു. കഥകൾ പറഞ്ഞു തന്ന് ആ പാട്ടുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് തന്നു. അപ്പം നമ്മളത് ആ പാട്ടുകൾ പഠിച്ച് ആ നൃത്തങ്ങൾ ചുവടുകൾ പഠിച്ച് അത് നമ്മളെ മക്കൾക്ക് ഇപ്പോൾ പഠിച്ച് അതൊരു സ്റ്റേജ് പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ കേരളത്തിലെ 13 ജില്ലയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ജില്ല ഒഴിച്ച് ചെയ്തിട്ടുണ്ട്.
1: സാധാരണ ഏത് ടൈപ്പ് ഓഫ് പരിപാടികൾക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ വിളിക്കുക? അതോ ഇത് മാത്രമായിട്ട് തന്നെ വിളിക്കുകയാണോ, അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കാണോ?
0: അല്ലല്ലോ, ഇത് നമ്മൾ കൂടുതലും നമ്മളെ കൃത്താർട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാംസ് ആണ്, ഗദ്ദിക എന്ന്
1: പറയുന്നത്.
0: അപ്പൊ അതിലേക്കാണ് കൂടുതലും നമ്മളെ ക്ഷണിക്കുക. അപ്പൊ അവർ നമുക്ക് അതിന് ട്രെയിനിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരും. കൃത്താർട്സിൽ തന്നെ വെച്ചിട്ട് ഒരു 15 ദിവസം. അപ്പൊ നമ്മള് തന്നെയാണ് അവിടെ ഗുരുക്കളും നർത്തകരും നർത്തകികളും പാട്ടുകാരൊക്കെ നമ്മൾ തന്നെയായിരിക്കും. അവർ നമുക്കൊരു സൗകര്യം ചെയ്തു തരാം, നമ്മളെ അതിനെ ഒന്ന് കോടീകരിച്ചു തരാ. അതാണ് അവരുടെ സ്റ്റേജ് പ്രോഗ്രാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു രീതി പറഞ്ഞുതരാം. അപ്പൊ അത് നമുക്ക് ഹെൽപ്പാവും നമുക്ക്. അതായത് സ്വതോദിമി നൃത്തം എന്ന് പറയുന്ന നൃത്തമുണ്ട്.
1: എന്താ പേരെങ്ങനെ?
0: സ്വതോദിമി.
1: സ്വതോദിമി
0: അതൊരു വേട്ട നൃത്തമാണ്. പിന്നെ കൂറാണിക ഭാവ, ഇത് രണ്ട് അത് നൃത്താണ്. അതൊരു ഒരു കഥയാണ്, സ്റ്റോറിയാണ്. അത് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകുന്ന ഒരു സീനാണ് സ്വതോദിമി നൃത്തം. ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൂരമ്മന്നിയുടെ ചെറുകൂടല് പക്ഷികൾ, നമ്മളത് പറഞ്ഞ കൂറക്കയ്യാന്നാ പറയാ. അത് അത് തിന്നണം, കഴിക്കണം എന്നാണ്.
1: ആരോഗ്യത്തിന് വേണ്ടിയിട്ട്,
0: ആരോഗ്യത്തിന്. അതായത് അത് പലതരം കായ്കനികളാണ് കൂടുതൽ ഭക്ഷിക്കുക. അതായത് നമ്മളെ വേപ്പിൻകായ്, താനിക്കായ്, പിന്നെ കുമിഴിന്റെ കായ്, പിന്നെ മറ്റ് സസ്യങ്ങൾ എല്ലാം കഴിച്ച് അത് വേസ്റ്റ് വൻകൂട്ടിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ചെറുകൂട്ടിലേക്ക് അതിന്റെ സത്തുകൾ മാത്രം വെച്ചുവെക്കും. അതാണ്
1: അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്.
0: അങ്ങനെ അത് പോയി വേട്ടയാടി കൊണ്ടുവരുന്ന ഒരു, അല്ല വേട്ടയാടി വരും. അപ്പൊ അത് കിട്ടില്ല സ്വതോദിമി നൃത്തത്തില്. അത് കിട്ടാത്തപ്പോ രണ്ടാമത് ഒരു മൂപ്പനോട് ചോദിച്ച് ഗണിച്ച് പറയും, ഇന്ന ഭാഗത്തേക്ക് നിങ്ങൾ നായനം കൊണ്ടുപോകും, അവിടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു മൂപ്പന്റെ നിർദ്ദേശം പ്രകാരം അടുത്ത നൃത്തം എന്ന് പറഞ്ഞാൽ കൂറാണിക ഭാവ എന്നുള്ള നൃത്തം. അപ്പൊ അത് അങ്ങനെ പോയി കൂറിനെ വേട്ടയാടി കൊണ്ടുവരുന്നു. വന്നതിന് ശേഷം കൂറിനെ കിട്ടുന്നു. കൂറിന്റെ മാംസങ്ങളെല്ലാം മാറ്റി അതിന്റെ കൈപ്പെടുത്ത് ഇലയിൽ പൊതിഞ്ഞ് ചുട്ട് കൊടുത്ത് അത് ഭക്ഷിച്ചതിന് ശേഷമാണ് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഇവർക്ക് പ്രസവവേദന

0: ആരംഭിക്കുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ആൺകുഞ്ഞ് ജനിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിന് ഈ പാട്ട് പാടി അവർ നൃത്തം ചെയ്യും. ഖുറാനിക ബാവ ഖുറാനെ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി
1: രണ്ടുപേരും പാടാൻ പറ്റും.

അങ്ങനെ അങ്ങനെ അങ്ങനെ പാടി പാടി പാടി പാടി പോവും. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. പിന്നെ അങ്ങനെ അതിനെ കുറിച്ച് ഉള്ള പാട്ടുകൾ, പിന്നെ നമ്മളെ ഞങ്ങൾ ആരാണ്, നമ്മളെ ഐഡന്റിറ്റി പറയുന്ന പാട്ടുകളും ഉണ്ട്. അത് ഞാൻ ആരാന്ന്, ഞാൻ എവിടെയാണ് ജനിച്ചത് എന്നുള്ള ഒരു ഐഡന്റിറ്റിയും, പിന്നെ ഞാൻ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ പറയുന്ന ഒരു പാട്ട്. അത്

0: അങ്ങനെ അത് പിന്നെ നമ്മൾ ഭക്ഷിക്കുന്ന ഓരോ ഐറ്റം സാധനത്തിന്റെ കുറിച്ച് ഇങ്ങനെ പാടി. ഇത് ഒരു 6 മിനിറ്റോളം ഉള്ള പാട്ടുകളാണ്, ഓരോന്ന് 4 മിനിറ്റ് 5 മിനിറ്റ് ഉള്ള പാട്ടുകളാണ്, ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസുകളും ഉണ്ട്.
1: വേഷങ്ങളൊക്കെ
0: വേഷങ്ങൾ നമ്മളെ ട്രഡീഷണൽ വേഷം തന്നെയാണ്. അതായത് ഇവിടെ ഗേട്ടിയെ പെണ്ണുങ്ങൾ ഗേട്ടിയെ കെട്ടും, ആണുങ്ങള് ഇപ്പോ ഒരു സ്റ്റേജ് പരിപാടി ആകുമ്പോ മാറി മറിച്ചിട്ട് ഉള്ള ഒരു ഇതാണല്ലോ. അപ്പൊ അത് നമ്മള് ആണുങ്ങള് ഒരു ബനിയൻ മോഡല് ഒരു ഇതും പിന്നെ കച്ച കെട്ടും, മുണ്ട് കൊണ്ട് കച്ച കെട്ടിയിട്ട് നൃത്തം ചെയ്യും.
1: അപ്പം ടീമിൽ എത്ര പേരാണ് നിങ്ങളുള്ളത്?
0: ടീമില് 25 പേര്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ മക്കള് ഒരു പ്രായം കഴിഞ്ഞ കല്യാണമല്ലോ, വിവാഹം കഴിച്ച് മാറി താമസിക്കുമ്പോൾ അവർക്ക് ഇതിനോട് നല്ല ഇതുണ്ടാവില്ല, കുടുംബബാധ്യത ഉണ്ടാവും, അത് ഇതൊക്കെ ആകുമ്പോൾ. അപ്പൊ അങ്ങനെ കുറച്ച് പിള്ളേർ മാറി നിൽക്കുന്നുണ്ട്. എന്നാലും ബാക്കി വരുന്ന പിള്ളേർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഇവർ നിൽക്കുന്നുണ്ട്.
1: ഇത് ഇനി വരും തലമുറയ്ക്കും ഇങ്ങനെ
0: കൊടുക്കുന്നുണ്ട്.
1: താല്പര്യപ്പെട്ട മക്കളെ പഠിക്കാനും
0: അവർക്ക് നമ്മള് അത് പാട്ടായാലും ശരി നൃത്തങ്ങളായാലും ശരി ആചാരങ്ങളെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതും നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ആരായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ ജീവിത ശൈലികൾ തന്നെ മാറിയപ്പോ പിള്ളേര് മൊബൈലിലേക്ക് കടന്നു. അപ്പൊ ഇതിനോട് കുറച്ച് താല്പര്യം കുറഞ്ഞ കുറവുള്ള പിള്ളേരുണ്ട്, താല്പര്യമുള്ള പിള്ളേരുണ്ട്.
1: ഭാഷയുടെ ഒരു കൈമാറ്റം എങ്ങനെയാണ് മുന്നോട്ടേക്കുള്ള ജനറേഷനിലേക്ക്?
0: ഭാഷ എന്തായാലും മറക്കുന്നില്ല,
1: ഇല്ല
0: ഊരില്, അതായത് ഊരിലും അതായത് ഉന്നതികളിലും അല്ലെങ്കിൽ അതായത് കുടുംബത്തിൽ കുറച്ച് പേര് മാത്രം മലയാളം സംസാരിക്കുകയും ബാക്കി അവരുടേതായ തനത് ഗോത്ര ഭാഷകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഊരില് പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മാമിൽ സംസാരിക്കുന്നതും നമ്മളെ ഗോത്ര ഭാഷകൾ
1: തന്നെയാണ്.
0: അതുകൊണ്ട് അത് മറന്നു പോകലോ. പിന്നെ എന്താ, ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്താ വിദ്യാഭ്യാസം കുറച്ച് വന്നപ്പോ ഇതിലേക്ക് നമ്മളെ ഭാഷയിലേക്ക് കുറച്ച് മലയാളങ്ങളും
1: വാക്കുകളും
0: മിക്സായി വരുന്നുണ്ട്. അതിന്റെ ഒരു
1: പക്ഷെ അത് ശരിക്കും അറിയുന്ന ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലല്ലേ അത് തിരുത്തപ്പെടേണ്ടല്ലോ. ഇപ്പൊ എല്ലാം അങ്ങനെയാണ്, ഇപ്പൊ ഭാഷകളെ എല്ലാ രീതിയിലും മാറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പറയല്ലോ, ജെൻസിയുടെ ഭാഷ, ഇനി വരാൻ പോകുന്ന തലമുറകളുടെ ഭാഷയൊക്കെ നമുക്ക് പുതിയ പുതിയ വാക്കുകളൊക്കെ ഡിക്ഷണറിയിലേക്ക് തന്നെ കയറിയെന്നാ
0: പറയുന്നത്.
1: അപ്പൊ എന്നാലും നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന് ഒരു മാറ്റം വരാതെ നമ്മൾ
0: കൊണ്ടുപോകണമല്ലോ. ഇപ്പൊ ഞങ്ങളെ ഭാഷയിൽ തന്നെ ഒരു ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ചോദിക്കാൻ, ചെറിയ മക്കളെ ഒക്കെ ആണെങ്കിൽ നമ്മളെ കാട്ടും പ്രായം കുറഞ്ഞ അവരെ നീ എന്ന് വിളിക്കും. നിന്ന യസർ യാന എന്ന് ചോദിക്കും.
1: നിന്ന യസർ യാന.

0: മുതിർന്നവരാണെങ്കിൽ നിങ്ക യസറ് യാമ അഞ്ച്.
1: അങ്ങനെ പറഞ്ഞാൽ
0: നിങ്ക യസറി യാമ നിങ്ങളുടെ പേര്
1: എന്താണ്?
0: അപ്പൊ പ്രായം കുറഞ്ഞവരെ നിന്റെ പേരെന്താണ്? പ്രായം കൂടിയവരെ നിങ്ക
1: ബഹുമാനം കുറച്ച് കൊടുക്കുന്ന
0: രീതിയിൽ അങ്ങനെയാണ് സംസാരിക്കുക.
1: കന്നഡ ഭാഷയായിട്ട് അങ്ങനെ കൂടുതൽ തോന്നിയിട്ടുണ്ടോ?
0: കാട്ടുനായ്ക്ക ഭാഷ തന്നെ കർണാടക തമിഴ് തെലുങ്ക് എല്ലാം മിക്സ് ചെയ്ത് ആയിട്ടുള്ള ഒരു ഭാഷ രീതിയാണ് കാട്ടുനായ്ക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഭാഷ കൂടുതലും ഉപയോഗിക്കുന്നത് കർണാടക സ്റ്റേറ്റ്സ് ആണ്. അപ്പോ കർണാടകയിൽ ഒരു നമ്മളൊരു ടീമുണ്ട് അവിടെ, നമ്മളെ റിലേഷൻപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അവിടെ അവര് ടീമായിട്ട് അവിടെ മൈസൂർ ബാംഗ്ലൂർ അങ്ങനെ ജില്ലകളിൽ പോയിട്ട് പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നുണ്ട്.
1: അപ്പം സാറേ, കാട്ടുനായ്ക്ക വിഭാഗത്തിന്റെ തന്നെ കുലത്തൊഴിലായിട്ട് അങ്ങനെ എന്തെങ്കിലും സ്വീകരിച്ചു പോരുന്നുണ്ടോ? അത് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ
0: പറ്റും? നമ്മളെ കാട്ടുനായ്ക്ക സമുദായത്തിന്റെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് തേൻ ശേഖരണവും വനവിഭവങ്ങള് ശേഖരിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മള് കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റി മാത്രമായിരുന്നു തേൻ ശേഖരണത്തിന്. അത് തിരുനെല്ലി അല്ല വയനാട് ജില്ല ആ ഏരിയയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാരും എല്ലാ കമ്മ്യൂണിറ്റിയും ഗോത്ര കമ്മ്യൂണിറ്റികളും തേൻ ശേഖരണവും ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടിട്ടുണ്ട്.
1: ഉൾക്കാടുകളിലേക്ക്
0: ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഉള്ളതാണ് ഓൾറെഡി.
1: അപ്പൊ അങ്ങനെ ലൈസൻസ് ഉള്ളവരാണോ ഇങ്ങനെ പോയി എടുക്കുക അതോ നമുക്ക്?
0: അല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ സൊസൈറ്റിന്റെ ഭാഗമായിട്ട് ഓരോ തിരിച്ചറിയ കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതില്ലാത്തവരും പോയി ഉപജീവന മാർഗത്തിന് വേണ്ടി പോകും. അങ്ങനെയാണ്
1: തേൻ ശേഖരിച്ചിട്ട്
0: സൊസൈറ്റിക്ക് ഗിരിജന സൊസൈറ്റി ഉണ്ട്, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൊസൈറ്റികൾ ഉണ്ടാവും. അവിടത്തേക്കാണ് തേൻ ശേഖരി.
1: ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്, തിരുനെല്ലി സൊസൈറ്റിയിൽ പോയിട്ട് തേൻ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ തന്നെ ശേഖരിച്ച്
0: പിന്നെ അവരെന്നൊന്ന് ഫിൽട്ടർ ചെയ്ത് ഒന്ന് ഇതാക്കി വിൽപ്പന ചെയ്യുന്ന ഉള്ളത് മാത്രമേ ഉള്ളൂ.
1: അതും വ്യത്യാസം എന്താണ്? അങ്ങനെ ഫിൽട്ടർ ചെയ്യാത്തതും ചെയ്തെന്ന് പറഞ്ഞാല് നല്ല
0: ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഇപ്പോ നല്ലൊരു സ്റ്റിക്കർ കണ്ടാലല്ലേ ഗുണനിലവാരം ഉള്ളതെന്ന്. അത് തെറ്റിദ്ധാരണയാണ് ശരിക്കും. നമ്മളെ നേരിട്ട് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കുറെ
1: ആളുകളുണ്ട്.
0: അവർക്ക് അതാണ് അവർക്ക് ഗുണം, അതിനെ കുറിച്ച് ഗുണമുള്ള കാര്യം അവർക്കറിയാം. അപ്പൊ അത് വന്നിട്ട് നേരിട്ട് നമ്മളെടുത്ത് മേടിക്കും. അല്ലാത്തവര് സൊസൈറ്റിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത സാധനം മേടിച്ചു. പിന്നെ നമ്മള് തേൻ പറിക്കുന്ന രീതി എന്ന് പറയുന്നത് മുഴുവനായിട്ട് നശിപ്പിക്കാത്ത കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതെ, അതായത് ഈച്ചയും നശിപ്പിക്കാതെ പറിക്കുന്ന ഒരു രീതിയാണ്.
1: അതാണല്ലോ വേണ്ടത്.
0: വേണ്ടത് നാളേക്കും വേണ്ടല്ലോ, വരും തലമുറയ്ക്കും
1: വേണ്ടല്ലോ.
0: അപ്പൊ അങ്ങനെ എന്താ, നമ്മള് ചൂട്ട കത്തിച്ച് ചൂട്ട ഉണ്ടാക്കി അതിന് ഇത് പച്ചില ചുറ്റി കെട്ടി മുറുക്കി മരത്തിലേക്ക് ഒരാള് കയറി, അതായത് കയറും കൊണ്ടുപോകും. കയറിനെ നമ്മള് ഒറജി എന്നാ പറയാ, ഒറജി എന്നാ പറയാ, അതിനെ കൊണ്ടുപോയി അപ്പൊ പൊത്ത കെട്ടാൻ വേണ്ടിട്ട് ആ ഒറജി താഴേക്ക് വിടും. അപ്പൊ പൊത്ത കെട്ടി കൊടുക്കും. പൊത്ത കെട്ടി വലിച്ച് ഈച്ചനെല്ലാം പുകച്ച് മാറ്റി നിർത്തിയതിനു ശേഷം പിന്നെ കയറ് വിടും. പിന്നെ പൂണി കെട്ടി കൊടുക്കും, പാത്രം തേൻ പറിച്ചിടാൻ ഉള്ള, അതിന് പൂണി എന്നാ പറയാ. അപ്പൊ അതിലേക്ക് പറിച്ചിട്ട് അത് പറിക്കുന്ന നെയ്യുള്ള ഭാഗം മാത്രം ഇത് ഓട്ടത്തിളച്ച് അല്ലെങ്കിൽ ആ ഭാഗം മാത്രം കീറി എടുത്തതിന് ശേഷം ആ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ വെക്കും. വലിയ തേൻ്റെ കുഞ്ഞാണ് അതിന്റെ പകുതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുകയും ബാക്കി അങ്ങനെ അവിടെ വിടുകയും ചെയ്യും. അപ്പൊ അത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അത് പിന്നെയും കുഞ്ഞുങ്ങൾ വാങ്ങിക്കും, നെയ്യുമാക്കി പിന്നെയും അവിടെ ഉണ്ടാവും. പിന്നെയും നമ്മൾ അതെടുക്കും, അതുപോലെ തന്നെ ചെയ്യും. പിന്നെയും അത് രണ്ടു മൂന്നാഴ്ച ആകുമ്പോൾ പിന്നെയും അത് നെയ്യാക്കും. അങ്ങനെ മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് തേൻ ശേഖരിക്കാൻ പറ്റും. ആ ഒരു രീതിയാണ് കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. അതെ, അത് വൻതേനിലായാലും ശരി പുറ്റുതേനിലായാലും ശരി, പുറ്റുതേന് പറയുകയാണ് തടിയിലൊക്കെ ആണ് പുറ്റുതേന ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് ഒന്നോ രണ്ടോ അട അവിടെ തന്നെ വിട്ടിട്ട് ബാക്കിയുള്ള അട എടുത്ത് എടുക്കും. അപ്പൊ ബാക്കി അട അവിടെ ഉള്ളത് കൊണ്ട് തേനീച്ച വിട്ടുപോകില്ല. പിന്നെ അത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിരിയിച്ച് പിന്നെ നെയ്യൊക്കെ ഉണ്ടാക്കും. ആ ഒരു രീതിയാണ് നമ്മളത്.
1: ഇത് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ
0: അറിയാം. അത്
1: ഒരുമിച്ചാണോ?

0: എല്ലാരും പോവാ
1: അങ്ങനെ ഒരുമിച്ച്. അതെ, അഞ്ചോ ആറോ, ഒരു കുടുംബത്തിൽ അഞ്ചോ ആറോ പേര് ഒരുമിച്ചാ പോവാ. ഇപ്പോ പിന്നെ അങ്ങനെ ഒന്നില്ല, ഇപ്പോ കൂട്ടുകാരന്മാരെ ആരായാലും കൂട്ടി പോവും. അങ്ങനെയാണ്.
0: ഇതിനൊരു കുറവൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടോ അങ്ങനെ
1: കുറവ് വന്നിട്ടുണ്ട്. അത് തന്നെ വനനശീകരണം അതുകൊണ്ടാണ്. അതായത് നമ്മള് ഞാൻ പറഞ്ഞ നമ്മള് കൂടുവിട്ട് കൂടുമാറി താമസിച്ചിരുന്ന കാലം അന്ന് ഈ മൃഗശല്യങ്ങൾ കുറവാ. നമ്മൾ വനങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഒരു ആന ചവിട്ടിക്കൊല്ലുകയോ അല്ലെങ്കിൽ മറ്റു മൃഗ വന്യമൃഗങ്ങളിൽ നിന്ന് മരിക്കുകയോ എല്ലാം ചുരുക്കം ഇതേ ഉള്ളൂ. ഇപ്പോ പിന്നെ കാട്ടിൽ ഇവർക്കുള്ള ഭക്ഷണവുമില്ല, കുടിവെള്ളവുമില്ല. അതുകൊണ്ടെന്താ ഇവർ നാട്ടിലേക്ക് ഇറങ്ങി. നാട്ടില് ചക്ക മാങ്ങ സൂസണ ഈ ടൈമിലൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ ഒരു ആളെ ആന ചവിട്ടി കൊന്നത് കാട്ടിക്കുളത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് വന പിന്നെ കാട്ടുകിഴങ്ങ് വർഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒച്ചമരുന്നുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വയറുവേദനയ്ക്കോ ഒരു തലവേദന വന്നാലോ ഒന്ന് മുറ്റത്തിറങ്ങിയാൽ മതി, അതിനുള്ള മരുന്നുകൾ
0: സമ്പത്താണ്ടാവും.
1: ഇപ്പൊ ഇല്ല,
0: ഒട്ടും ഇല്ലാന്നാണോ? നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കാനോ
1: കുറവാണ്?
0: കുറവാണ്.
1: പനിക്കുള്ള മരുന്നിന് വേണ്ടത് വേറെ ഏതെങ്കിലും മരുന്ന് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതില്ല ഉള്ളത്. ജലദോഷത്തിനുള്ളത് തലവേദനക്കുള്ളതല്ല, അത് രണ്ടും കൂടി ഉണ്ടെങ്കിലല്ലേ രണ്ടും അസുഖം ഒരുമിച്ച് മാറുള്ളൂ. അപ്പൊ ഒന്ന് കിട്ടിയാ ഒന്നും കിട്ടില്ല, അങ്ങനത്തെ ഒരു രീതിയാ.
0: ഈ പരമ്പരാഗതമായിട്ട് ഇതുപോലുള്ള വൈദ്യന്മാരും അങ്ങനെ ഉള്ളവരൊക്കെ എപ്പോഴും ഫാമിലിയിൽ
1: കുടുംബത്തിലുണ്ട്. അത് അറിയപ്പെടാത്ത ആൾക്കാരാണ്. അതായത് നമ്മൾ കൈമാറ്റം ചെയ്യുന്നില്ല, നമ്മളെ കമ്മ്യൂണിറ്റി കൈമാറ്റം ചെയ്യില്ല. അത് സ്വന്തം മകനായാലും പറഞ്ഞു കൊടുക്കില്ല.
0: അങ്ങനെയുണ്ട്.
1: അത് പേടിച്ചിട്ടാ അങ്ങനെയുണ്ട്. അതാണ് പിന്നെ അപൂർവമായിട്ട് പറഞ്ഞ് കൊടുത്തെങ്കിൽ പിന്നെ അവര് പിന്നെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കും മരുന്നുകൾ പൂർവികർ. അങ്ങനെയൊക്കെ കൈമാറി അങ്ങനെയൊക്കെ കിട്ടിയാല് അത്
0: അതിനിപ്പോ നമ്മള് പറയുന്ന ഒരു അനുഗ്രഹം വേണമെന്നോ
1: അങ്ങനെയൊക്കെ
0: ഒരു
1: വിശ്വാസം. അതെ അതെ അതെ. പിന്നെ ഇപ്പൊ നമ്മള് അവിടെ തന്നെ ഒരു വൈദ്യരുണ്ട്, ഗിരിജ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഇതാ. നമ്മള് അവരെ അയൽവാസിയായ ചേച്ചി മുഖാന്തരം എന്നൊക്കെ പറയുന്നു. പിന്നെ അവർക്ക് സ്വപ്നത്തില് കുറെ കൊടുത്തതെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് അവരിപ്പോ ഫേമസ് ആയിട്ട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ തന്നെ. നമ്മളെ ഉന്നതിയിൽ തന്നെ
0: നമ്മള് കുലത്തൊഴിലല്ലേ പറഞ്ഞത്, തേൻ ശേഖരണം പറഞ്ഞു, വേറെ എന്തെങ്കിലും ഉണ്ടോ? അതോ മെയിൻ ആയിട്ട് ഇത് മാത്രമാണോ ചെയ്യുന്നത്?
1: പിന്നെ അതന്നെ ചീനിക്ക, അങ്ങനത്തെ വനവിഭവങ്ങള് ശേഖരിക്കും. നെല്ലിക്ക, കാട്ടുമഞ്ഞള്, അങ്ങനത്തെ കുറെ ഐറ്റംസുകള്, പിന്നെ കിഴങ്ങ്, കാട്ടുകിഴങ്ങ് വർഗങ്ങള് ഒക്കെ ശേഖരിക്കും.
0: നമ്മളെ നാട്ടിലൊന്നും കണ്ടുവരാത്ത അങ്ങനെ അവിടെ മാത്രം കണ്ടുവരുന്ന അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കിഴങ്ങ് വർഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
1: കാട്ടിൽ കിട്ടുന്ന കിഴങ്ങ് എന്ന് പറഞ്ഞാല്
0: വ്യത്യാസമുണ്ട്.
1: നമ്മള് കാച്ചൽ മോഡലാണ്, പക്ഷെ രുചിയും പിന്നെ അതിന്റെ രൂപമൊക്കെ വേറെ രീതിയിലായിരിക്കും. അതിന് നമ്മള് കിഴങ്ങ് വർഗങ്ങള് ഒരു കുറച്ച് ഇത് പറയാ, കാലുകാസ് എന്ന് പറയും, പിന്നെ എക്ക് കാസ്, പിന്നെ നൂറെ കാസ്, കൊട്ടി കാസ്, നാറ, കൊറനെ, അങ്ങനൊക്കെ
0: കിഴങ്ങ്.
1: അങ്ങനെ കിഴങ്ങ് വർഗങ്ങളുണ്ട്.
0: ടേസ്റ്റ് വരുന്നത് ഇതേപോലെ കാച്ചില് അതുപോലെ?
1: അല്ലല്ല, അതിന്റെ ടേസ്റ്റ് അല്ല, അതേ ഇതാണ്. എന്ത് കൂട്ടും അത് പൊടി ഇതൊക്കെ ആവുന്നത്, അതിന്റെ ഇതൊക്കെയാണ് രൂപങ്ങളൊക്കെയാണ്. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, ഓരോ കിഴങ്ങിനും ഓരോ ടേസ്റ്റ് ആണ്.
0: അതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ടോ?
1: അതെല്ലാം ഇപ്പൊ തന്നെ വനനശീകരണത്തോണ്ട് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആ ഭാഗത്ത് വയനാട് ജില്ലയിൽ തന്നെ വേറൊരു കാടിനെ നശിപ്പിക്കുന്ന ഒരു ചെടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളതിനെ
0: മഞ്ഞ
1: നമ്മളതിലെ
0: യാത്രയൊക്കെ ചെയ്യുമ്പോ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇതിങ്ങനെ പടർന്നാല് മരങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ, എല്ലാം നശിച്ചു പോവല്ലോ, എല്ലാം.

0: വെള്ളം
1: ഒഴിച്ചെടുക്കുക. അടിക്കാട് എന്ന് പറയുന്ന സാധനമല്ല, ഒരു പച്ച പുല്ല് വരെയല്ല അതിന്റെ അടിയിൽ. ഒരു ഭാഗം അതിനെ നശിപ്പിച്ചു വരുന്നുണ്ട്, അത് അതിനനുസരിച്ച് ഒരു ഭാഗം പുറത്ത് വരുന്നുണ്ട്.
0: പെട്ടെന്ന് അത് വന്തലിക്കല്ലേ,
1: പെട്ടെന്ന്.
0: ഭക്ഷണം ആണെങ്കിലും എന്തെങ്കിലും ഒരു വിഭവം ഇപ്പൊ നമുക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന രീതിയോ അല്ലെങ്കിൽ അത്രയും പോഷകമുള്ള എന്തെങ്കിലും ഒരു.
1: ഓക്കെ, നമ്മള് മക്കൾക്കാണെങ്കിൽ, ചെറിയ മക്കൾക്ക്, അത് അത് പ്രസവിച്ച് ഒന്നോ രണ്ടോ വയസ്സാകുമ്പോഴേക്ക് മക്കൾക്ക് മാത്രമായിട്ട് മുത്താറി കുറുക്കിയിട്ട്, അത് അമ്പാലി എന്ന് പറയുന്നത് നമ്മള്,
0: നമ്മളെ മുദ്ദയാണോ,
1: മുദ്ദാന്റെ അത് തന്നെ, അതേപടി മുദ്ദാപ്പൊടി, അത് അത് ചാലിച്ച്
0: ചാലിച്ചിട്ട്
1: അത് കൊടുക്കാൻ തുടങ്ങും.
0: റാഗിപ്പൊടി,
1: റാഗിപ്പൊടി
0: അതിങ്ങനെ വെള്ളത്തിലോ പാലിലോ,
1: ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കി ചാലിച്ച് അത് കൊടുക്കും. പിന്നെ അതിന് ചുമ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ കുറച്ച് തേൻ ചെറുതേനൊക്കെ ചേർത്ത് അങ്ങനെ കൊടുക്കും പിള്ളേർക്ക്, ജലദോഷം അങ്ങനെ പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾക്ക് നമ്മൾ വലിയവർക്ക് ആണെങ്കിൽ മുദ്ദ ഉണ്ടാക്കി, മുദ്ദ ഉണ്ടാക്കി പിന്നെ ചപ്പ് ഇലക്കറികള് ഇലക്കറികള് ഉണ്ടാക്കി ആ ഇലക്കറിയും മുദ്ദയും
0: കൂടെയാണ്
1: കഴിക്കുക. ആദ്യകാലങ്ങളിൽ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം ഈ ഇതാണ്, ചോളവും റാഗിയും ഒക്കെ
0: അവിടെ തന്നെ
1: ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെ വിതച്ച് നമ്മൾ തന്നെ കൊയ്ത്.
0: ഇപ്പോഴും കൃഷികളൊക്കെ തന്നെ എല്ലാം ഉണ്ടോ?
1: ഇപ്പോ ഇല്ല, കൃഷി കുറവ്. ഒന്നാമത് കൃഷി ചെയ്യാനുള്ള സ്ഥലം കുറവാ എല്ലാവർക്കും. ആദ്യം എന്ന് പറയുന്ന ഒരു ഒരു കുടുംബത്തിൽ രണ്ട് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് വീടുണ്ടെങ്കിൽ ഇപ്പൊ അതേ സ്ഥലത്ത് 8 വീടുകളാ. ഒരു കൂട്ടുകുടുംബമാണല്ലോ നമ്മളെ ജീവിത ഇത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാനൊരു വീട് കെട്ടി, എന്റെ അമ്മയ്ക്ക് ഒരു വീട്, പിന്നെ എന്റെ പെങ്ങൾക്ക്, പെങ്ങളെ മക്കൾക്ക്, അങ്ങനെ ഉള്ള കൃഷി ചെയ്യാനുള്ള സ്ഥലം പോകും. പിന്നെ കൂടുതൽ അന്ന് കഴിച്ചുകൊണ്ടിരുന്ന വനവിഭവങ്ങൾ തന്നെയാണ് ഭക്ഷണ രീതികളത്. പുഴ പോവുക, തോടുകൾ കിട്ടുക, മീൻ പിടിക്കുക, പിന്നെ അന്നത്തെ കാലങ്ങളിൽ ചെറിയ ചെറിയ പ്രാണികളെ ആവശ്യത്തിന് മാത്രം വേട്ടയാടി പിടിക്കുക. അനാവശ്യത്തിനല്ല,
0: ഇപ്പോഴാണ്
1: ആവശ്യത്തിന് മാത്രം. ഇപ്പോഴല്ലേ കുറെ ആൾക്കാർ റോട്ടിലൂടെ വന്ന് വെടിവെച്ച് വീഴ്ത്തി കൊണ്ടുപോയി വിൽപ്പന ഒക്കെ നടത്തുന്ന ഒരു രീതി. അങ്ങ് ആ രീതിയല്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം വേട്ടയാടുന്ന രീതി.
0: പഠിക്കാൻ ഇപ്പൊ എല്ലാരും തന്നെ പോകുന്നില്ല,
1: സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പോ പൊതുവെ കുറെയൊക്കെ മാറി. ഇപ്പോ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. ഇപ്പോ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് തന്നെ രണ്ട് ജില്ലകളുണ്ട്, വയനാടിലുണ്ട്, നമ്മുടെ നിലമ്പൂരും ഉണ്ട്. പ്ലസ് ടു വരെ പഠിക്കാനുള്ളത്, പ്ലസ് ടു വരെ എങ്ങനെയെങ്കിലും പഠിക്കും, പ്ലസ് ടു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ടാ പിള്ളേര്. പിന്നെ മൊബൈൽ മേടിക്കണം,
0: മൊബൈലിലേക്ക് വരും,
1: പണിക്ക് പോകണം. പണിക്ക് പോയിട്ട് കുറച്ച് കാശായി കഴിഞ്ഞാൽ ഇനി പഠിക്കണ്ട ആ ഒരു മൈൻഡ്.
0: അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ?
1: അത്
0: പറഞ്ഞ് മനസ്സിലാക്കുന്നതൊക്കെ
1: അല്ല, അത് പിള്ളേർ സ്വയം മനസ്സിലാക്കുക. ഇപ്പൊ നമ്മളെ കണ്ട്, നമ്മളെ കഷ്ടപ്പാട് കണ്ട്, നമ്മളെ അനുകരിക്കാതെ എനിക്കൊരു ജോലി വേണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ തന്നെ ഉദിക്കണം. ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യവും ഇതിലല്ല, അത് വേറെ ഒരു ചിന്ത. അല്ല, ഇതെന്ന് പറഞ്ഞാല് ഉന്നതികളിലായതുകൊണ്ട് കൂട്ടുകെട്ടുകൾ കൂടും, ഒറ്റ ചിന്തയേ ഉള്ളൂ. വേറെ മാറി ചിന്തിക്കാനുള്ള ഒരു ഇത് അവിടെ ആ സ്ഥലത്ത് കിട്ടൂല അവർക്ക്. അങ്ങനെയാണ് കുറെ മക്കളും ഡ്രോപ്പ് ഔട്ടായി ഇങ്ങനത്തെ ഒരു തൊഴിൽ കണ്ട് എത്തുന്നത്. അതൊന്നും പഠിക്കാനൊന്നും പോകില്ല.
0: അപ്പൊ ഒരുപാട് സന്തോഷം സാർ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് രഘു എം ബേഗൂരാണ്, തിരുനെല്ലിയിൽ നിന്നും. ഒരുപാട് കഥകള് കാട്ടുനായ്ക്ക ഗോത്ര വിഭാഗത്തിന്റെയും കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരുപാട് കഥകൾ നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഒരുപാട് സന്തോഷം റേഡിയോ കൊച്ചി 90 FM-ൽ വന്നതിലും സംസാരിച്ചതിലും.
1: സന്തോഷം,
0: നന്ദി.
1: ഓക്കേ.

0: ആഘോഷങ്ങളും ആരവങ്ങളും ഏവർക്കും പ്രിയപ്പെട്ടതാണ്. പലവിധ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന സാധാരണ ജനങ്ങൾക്ക് മതിമറന്ന് ആഘോഷിക്കാനും സന്തോഷിക്കാനും കിട്ടുന്ന ചെറിയ ഇടവേളകളാണ് പല ഉത്സവങ്ങളും. അതിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പിന്നീട് പരിണമിച്ച് സംസ്കാരങ്ങളായി മാറാറുമുണ്ട്. അങ്ങനെ മലയാളക്കരയെ തന്നെ അടയാളപ്പെടുത്തുന്ന ഇന്നും പ്രൗഢഗംഭീരമായി നാം ഏവരും കൊണ്ടാടാറുള്ള മഹോത്സവമാണ് ഓണം. അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ എല്ലാം മറന്ന് നാം ഒന്നാവാറുണ്ട്. ഓണവും അതിന്റെ ഐതിഹ്യവും നമുക്ക് ഒരു പുതിയ അറിവല്ല. മലയാള സിനിമയിൽ ഓണത്തെയും അതിന്റെ ഐതിഹ്യത്തെയും പ്രതിപാദിക്കുന്ന ഒരു മുഴുനീള ചിത്രമുണ്ട്. അതാണ് 1983 പുറത്തിറങ്ങിയ മഹാബലി. വിഷ്ണു ലോകത്തേക്ക് തുറക്കുന്ന വാതിലുകളിൽ നിന്നാണ് രംഗം ആരംഭിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ഇരുവശങ്ങളിലായി സരസ്വതിയും ലക്ഷ്മിയും ഉപവിഷ്ടരാണ്. കൂടിയിരിക്കുന്ന സദസ്യരിൽ ഭൂരിഭാഗത്തിനും ഒരേ പരാതിയാണ്.
1: ഭഗവാനെ, അസുരചക്രവർത്തിയായ മഹാബലിയെ അവർ എന്തുകൊണ്ടാണ് ഇത്രയേറെ മഹത്വപ്പെടുത്തുന്നത്?
2: യമധർമ്മ, മഹാബലി പ്രജാവത്സലനും ധർമ്മിഷ്ഠനുമാണ്. ആ രാജ്യം സ്വർഗതുല്യമാണ്. സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരാരായാലും ഏത് സാഹചര്യത്തിലും മഹാബലി അവരെ കൈവിടുകയില്ല.
0: ദേവകുലത്തിൽപ്പെട്ടവർക്ക് ആർക്കും ആ മറുപടി ഉചിതമായി തോന്നിയില്ല. മഹാവിഷ്ണുവിന്റെ പ്രത്യേക പരിഗണനയ്ക്ക് മഹാബലി യോഗ്യനല്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചു. മഹാബലിയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് ശരിവെക്കാനുള്ള മാർഗം അദ്ദേഹത്തെ പരീക്ഷിക്കുക എന്നതാണ്. അതിനുള്ള അനുമതി മഹാവിഷ്ണു ദേവകുലത്തിന് നൽകുകയും ചെയ്തു. ഇങ്ങ് ഭൂമിയിൽ മഹാബലിയുടെ ഭരണത്തിൽ പൂർണ്ണ സന്തുഷ്ടരാണ് പ്രജകളെല്ലാവരും. നിറഞ്ഞ സദസ്സിനെ വണങ്ങിക്കൊണ്ട് മഹാബലി തമ്പുരാനും പത്നിയും സിംഹാസനത്തിലേക്ക് നടന്നു നീങ്ങി. മഹാബലി തമ്പുരാന്റെ പിറന്നാളും രാജ്യഭാരം കൈക്കൊണ്ടതിന്റെ 24th വാർഷികവും ഒരുമിച്ചു വന്ന സുദിനമായിരുന്നു. നാടാകെ ഘോഷിച്ചു കൊണ്ടാടാൻ ആ നാടും നാട്ടുകാരും ഒരുങ്ങി. ആഘോഷങ്ങളിലേക്ക് മിഴി തുറക്കാൻ തയ്യാറായ സദസ്യരെ സ്തബ്ധരാക്കിക്കൊണ്ട് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് രാജാവിനടുക്കലേക്ക് ഓടിയണഞ്ഞു. അതിർത്തിയിൽ വെച്ച് തന്റെ ഭർത്താവിനെ പിടിച്ചുകെട്ടിയ ഒരു ഭൂതത്തിൽ നിന്നും അയാളെ മോചിപ്പിക്കാൻ അവൾ അപേക്ഷിച്ചു. കർമ്മനിരതനായ മഹാബലി ആ ദൗത്യം സ്വയം ഏറ്റെടുത്തു.
2: ശരിയാണ് മഹാബലി, ബാണൻ പോട്ടെ, ക്ഷമിക്കണം ഗുരുദേവ. ഭർത്താവിനെ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി ഒരു സ്ത്രീ നമ്മുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അവളുടെ മാംഗല്യസൂത്രം മറ്റുപോകാതെ കാത്തു സൂക്ഷിക്കാനുള്ള കടമ രാജാവായ നമുക്കുള്ളതാണ്. അതുകൊണ്ട് നാം തന്നെ പുറപ്പെടുകയാണ്.
1: എങ്കിൽ ബാള, നാം നിനക്ക് നൽകിയ ആ ദിവ്യ കവചം അച്ഛന് നൽകൂ. മഹാബലി, നീ അത് ധരിച്ചുകൊണ്ട് പോകൂ. ആ ദിവ്യ കവചം എല്ലാ ആപത്തുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും.
2: പിതാമഹ, ഞാൻ യുദ്ധത്തിനല്ല സമാധാനത്തിനാണ് പോകുന്നത്. അനാഥയായ ഈ സ്ത്രീയുടെ സങ്കടത്തിന് പരിഹാരം കണ്ടെത്താൻ അതിനുവേണ്ടി ഒരു കവചവും എനിക്ക് ആവശ്യമില്ല. വരൂ.
0: ഭൂതത്തിന് ആഹാരമായി സ്ത്രീയുടെ ഭർത്താവിന് പകരം നിൽക്കാൻ മഹാബലിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. എന്നാൽ അതിനൊരവസരം വരുത്തിയില്ല. ഭൂതത്തിന്റെ സ്ഥാനത്ത് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് ദേവലോകം മഹാബലിക്ക് മുൻപിൽ അണിനിരന്നു. അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് മഹാബലിക്ക് നന്മകൾ നേർന്നു. ഇന്ദ്രപദത്തിലേക്ക് വരെ അദ്ദേഹം ഉയരട്ടെ എന്ന് ആശംസിച്ചു. ഇന്ദ്രലോകത്തേക്ക് പിന്നീടൊരിക്കൽ ചെന്ന നാരദൻ ഇന്ദ്രദേവനോട് ഈ വിഷയം അവതരിപ്പിച്ചു. ഇന്ദ്രദേവന്റെ സിംഹാസനത്തിൽ മഹാബലിയെ കാണാൻ ദേവലോകം ആഗ്രഹിക്കുന്നു എന്ന് ഇന്ദ്രനെ ബോധ്യപ്പെടുത്തി. മഹാബലിക്കെതിരെ യുദ്ധപ്രഖ്യാപനത്തിനും ഇന്ദ്രൻ ഒരുങ്ങി.
3: അങ്ങയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ അങ്ങ് അറിഞ്ഞില്ലായിരിക്കും. വൈകുണ്ഠവാസികൾ ഇന്ന് മഹാബലിക്ക് മംഗളങ്ങൾ നേർന്നു, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അതിൽ നമുക്കെന്ത്? മഹാബലി ഇന്ദ്രപദവിയിൽ എത്തട്ടെ എന്നാണ് അവരാശംസിച്ചത്. എന്ത്, ദേവപ്രധാനികളുടെ ആശംസയല്ലേ? അങ്ങയുടെ കഷ്ടകാലത്തിന് ഗുളിയൻ നാവിൽ നിൽക്കുമ്പോഴാണ് അവരത് ഉച്ചരിച്ചതെങ്കിൽ
2: മഹാബലി
3: ഇന്ദ്രലോകത്തിന് അധിപതിയായിത്തീരുമെന്നോ? എന്തുകൊണ്ട് പാടില്ല? വിധി എന്ന വിപത്തിൽ നിന്നും നാം ആരും വിമുക്തരല്ല. ഈ സിംഹാസനം നഷ്ടപ്പെട്ടാൽ ഗഗനമാർഗത്തിലൂടെ അങ്ങ് തൃശങ്കുവിനെ പോലെ അലഞ്ഞു തിരിയുന്നത് കാണേണ്ടി വരുമല്ലോ എന്നാണ് നമ്മുടെ ദുഃഖം.
2: ഇല്ല, അങ്ങനെ കാലം ഉണ്ടാകില്ല. മഹാബലിയുടെ വാഴ്ച നാം നിന്ന് അവസാനിപ്പിക്കും.
4: ഒന്ന് ആലോചിച്ചിട്ട് പോരെ.
2: നിന്നെ ഇന്ദ്രനെത്തിക്കുന്ന കാര്യത്തിന് ആരോട് ആലോചിക്കണം? മഹാബലിയെ സംഹരിക്കുക മാത്രമേ അതിനൊരു പോംവഴിയുള്ളൂ.
0: ഇന്ദ്രനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പല സാഹചര്യങ്ങൾ മഹാബലിയിൽ

0: ശരിക്കും വന്നു ചേർന്നു.
1: അതെ, ഏതാണ് ഈ പെൺകുട്ടി? അങ്ങയുടെ അതിർത്തി കാവൽക്കാരനായ ജേതുവിന്റെ പുത്രി നന്ദിനി. ക്ഷേത്രപരിസരത്ത് കടന്ന ജേതുവിനെ ദേവേന്ദ്രൻ വെട്ടിക്കൊന്നു. എന്നിട്ട് ആ സമയത്ത് അവിടെ ചെന്ന ഞാൻ ഇന്ദ്രനുമായി ഏറ്റുമുട്ടി. പരാജിതനായ ഇന്ദ്രൻ പ്രാണനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു.
2: ബാണാ, നീ എന്ത് അവിവേകമാണ് കാണിച്ചത്?
1: അവിവേകമോ? ഇന്ദ്രൻ ജേതുവിന്റെ രക്തത്തിൽ മുക്കിയ വാളിനെ വാളുകൊണ്ട് തന്നെ നേരിട്ടതാണോ അവിവേകം?
2: മഹർഷി, അവർ ദേവന്മാരാണ്. ധർമ്മധർമ്മങ്ങൾ നിശ്ചയിക്കേണ്ടത് അവരാണ്.
1: രാജശ്രേഷ്ഠ, സ്വന്തം ജനതയ്ക്കെതിരായിട്ടുള്ള അങ്ങയുടെ ഈ മനോഭാവമാണ് അസുരവംശത്തെ ഇത്രമാത്രം ദുർബലമാക്കിയത്. ഇനിയെങ്കിലും അങ്ങയുടെ ഈ ദാസ്യ മനോഭാവം അവസാനിപ്പിക്കും.
2: ദാസ്യ
1: വേണ്ട. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇതിനെ ചൊല്ലി കലഹം വേണ്ട.
2: പ്രഭു, നിരാലംബയായ ഈ പെൺകുട്ടിയുടെ ദുഃഖത്തിന് എന്താണ് പരിഹാരം?
1: മകളെ ഇവിടെ വരൂ.

0: നിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു, ആശ്വസിക്കൂ. ഇന്നു മുതൽ ഞാനും വിദ്യാവല്ലിയും നിന്റെ രക്ഷകരാണ്. നിന്റെ ഏതാഗ്രഹവും ഞങ്ങൾ നിവർത്തിച്ചു തരും. വിദ്യാവല്ലി, ഇതാ നിനക്കൊരു മകൾ. ഇവളകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും.
1: വരും മകളെ.
2: ദേവലോകത്തെ ശത്രുവായി കാണാനോ യുദ്ധവഴി തിരഞ്ഞെടുക്കാനോ മഹാബലിക്ക് പക്ഷേ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പ്രജാക്ഷേമം മുന്നിൽ കണ്ട് പ്രവർത്തന വൈഭവത്തോടെ മുൻപോട്ട് പോകാൻ മാത്രമേ മഹാബലി ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ തന്റെ അച്ഛനെ ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ കാണാൻ മകൻ ബാണൻ ഏറെ മോഹിച്ചു. സകല ലോകങ്ങളും വാഴ്ത്തിപ്പാടുന്ന മഹാബലി ആ സ്ഥാനത്തിന് അർഹനാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. എല്ലാ വിഷയങ്ങളിലും നീതി നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ മഹാബലി ഏറെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രനാൽ വധിക്കപ്പെട്ട ജയ്ഡുവിന്റെ ശില്പം കോട്ടവാതിൽക്കൽ സ്ഥാപിക്കാൻ മഹാബലി തീരുമാനിച്ചതും. എന്നാൽ അതിർത്തി ലംഘിച്ച് ജയ്ഡുവിന്റെ ശിരസറ്റ ഇന്ദ്രന്റെ കഥ വേണം ആ ശില്പം പ്രതിനിധാനം ചെയ്യാൻ എന്ന് ബാണൻ ഉറച്ചു വിശ്വസിച്ചു. അതിനാൽ അയാൾ ആ ശില്പത്തിന്റെ തല മുറിച്ചു മാറ്റി. ഈ വിവരം ഇന്ദ്രസദസ്സിൽ എത്താൻ അധികം സമയമൊന്നും എടുത്തില്ല.
3: ഏതായാലും ഒരു അസുരകുമാരൻ ദേവാദിദേവനായ അങ്ങനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. ഇക്കണക്കിന് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ അങ്ങയുടെ പദവിക്ക് തന്നെ അപകടം സംഭവിക്കുമോ എന്ന എന്റെ ഭയം.
4: ത്രികാലജ്ഞാനിയായ മഹർഷി, എന്റെ പദവി നിലനിർത്താൻ എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ ഒരുക്കമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് കൽപ്പിച്ചാൽ.
3: ദേവേന്ദ്ര, ആയുധങ്ങൾ തോൽക്കുമ്പോൾ അടവുകൾ മാറ്റുന്നതാണ് ബുദ്ധി. രാജ്യത്തിന്റെ സുഭിക്ഷതയിൽ മതിമറഞ്ഞു കഴിയുന്ന ജനങ്ങളെ മഹാബലിക്കും ബാണനുമെതിരായി തിരിച്ചുവിടാമോ?
4: എങ്ങനെ?
3: ഇന്ദ്രൻ മേഘാധിപതിയാണ്. വായുവും വരുണനും അഗ്നിയുമെല്ലാം ആജ്ഞാനവർത്തികളായി അരികിൽ തന്നെയാണ്. അതിവേനലും അനാവൃഷ്ടിയുമായി ആ രാജ്യത്തെ ആഞ്ഞടിക്കാൻ അവരോട് ആജ്ഞാപിക്കൂ. പ്രജകൾ മഹാബലിക്കും ബാണനുമെതിരായി ശബ്ദമുയർത്തും. അവർ രാജ്യപ്രശ്നരാക്കപ്പെടും. അങ്ങനെ ദേവേന്ദ്രന്റെ സിംഹാസനം അഭംഗുരമായി അനശ്വരമായി നിലനിൽക്കും. നാരായണ നാരായണ.
2: അങ്ങനെ ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം മഹാബലിയുടെ ഫലസമ്പുഷ്ടമായ നാട് വരൾച്ചയിലേക്ക് ആണ്ടുവീണു. ജീവിതം ദുസ്സഹമായ നിവാസികൾ കരഞ്ഞുകൊണ്ട് മഹാബലിയെ ആശ്രയിച്ചു. ഇന്ദ്രദേവന് പാദസേവ ചെയ്യുന്നതാണ് പോംവഴി എന്ന നാരദന്റെ ഉപദേശം മഹാബലി കൈക്കൊണ്ടു. എന്നാൽ ബാണൻ തന്റെ ഇഷ്ടദേവനായ ശിവനെ പൂജിക്കാൻ പുറപ്പെട്ടു. പാദസേവയിൽ സന്തുഷ്ടനായ ഇന്ദ്രൻ കനിഞ്ഞു. മഹാബലിയുടെ നാട്ടിൽ വീണ്ടും മഴയെത്തി. തന്റെ പൂജയുടെ ഫലമാണെന്ന് ബാണൻ ഉറച്ചു വിശ്വസിച്ചു. കൊട്ടാരത്തിന് മുൻപിൽ സ്ഥാപിച്ച ഇന്ദ്രവിഗ്രഹം അയാൾ പിഴുതുമാറ്റി. തന്നെ ധിക്കരിച്ച ബാണനെ മഹാബലി കൽത്തുറങ്കിലടച്ചു. ബാണനെ മോചിപ്പിക്കാൻ ആര് പറഞ്ഞിട്ടും മഹാബലി തയ്യാറായിരുന്നില്ല. ആ സമയത്താണ് ജയ്ഡുപുത്രിയായ നന്ദിനി ഇതിൽ ഇടപെട്ടത്.
5: പ്രഭോ, അടിയൻ കാലി പിടിച്ച് അപേക്ഷിക്കുകയാണ്. യുവരാജാവിന് മാപ്പ് കൊടുത്ത് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണം.
4: നന്ദിനി, എഴുന്നേൽക്കൂ. ഇതൊഴിച്ച് നീ എന്ത് ചോദിച്ചാലും നാം സാധിച്ചു തരാം.
5: ഇതൊഴിച്ച് മറ്റൊന്നും അടിയന് വേണ്ട പ്രഭു.
4: സാധ്യമല്ല, സാധ്യമല്ല.

0: പ്രഭു, അച്ഛൻ നഷ്ടപ്പെട്ട ഈ അനാഥയെ അങ്ങ് മഹാറാണിയുടെ കൈകളിൽ പിടിച്ചേൽപ്പിച്ച ദിവസം ഓർക്കുന്നുണ്ടോ?
1: ഉണ്ട്.
0: അന്ന് അടിയനൊരു വാക്ക് തന്നു, ഏതാഗ്രഹവും സാധിച്ചു തരാമെന്ന്.
1: നന്ദിനി,
0: എന്ത് ത്യാഗം സഹിച്ചും വാക്ക് പാലിക്കുന്ന അങ്ങയോട് അടിയൻ അപേക്ഷിക്കുകയാണ്, യുവരാജാവിന് മാപ്പ് നൽകി കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്.
2: ഏത് സാഹചര്യത്തിലും വാക്കുപാലിക്കുന്ന മഹാബലിക്ക് മറ്റു മാർഗങ്ങളില്ലാതെ വഴങ്ങേണ്ടി വന്നു. നന്ദിനി ഇതിനോടകം ബാണനെ മനസ്സാൽ സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് മഹാബലിക്ക് ബോധ്യപ്പെട്ടു. അതിനുള്ള നടപടികളും ഉടൻ കൈക്കൊണ്ടു.
3: ബാണ, ജേതുപുത്രിയുടെ ദുഃഖം പരിഹരിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. മൺകുടിലോ മണിമേടയിലോ പിറന്നാലും മനുഷ്യരൊന്നാണെന്നും ഉച്ചനീചത്വങ്ങൾ മനുഷ്യബന്ധങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കരുതെന്നും വിശ്വസിക്കുന്ന മഹാബലിയുടെ മകനാണ് നീ. അനാഥയായി പെൺകുട്ടിയെ ദുഃഖത്തിന്റെ താഴ്വരയിൽ നിന്നും നിന്റെ ജീവിത സഖിയായി നീ കൈപിടിച്ച് കരകയറ്റിയാൽ നമ്മുടെ വംശത്തിനും മഹത്വമുണ്ടാകും, നാം ധന്യനാകും.
4: പ്രഭു,
3: ആണ നിന്റെ രാജാങ്കുലിയം ഈ ഏഴ് പെൺകിടാവിന്റെ വിരലിൽ അണിയിച്ചുകൊണ്ട് നീ അച്ഛൻ അനുഗ്രഹീതനാക്കൂ.
2: ഇതറിഞ്ഞ ഇന്ദ്രദേവൻ വീണ്ടും പ്രകോപിതനായി. ബാണനായി വേഷപ്രച്ഛന്നം ചെയ്ത് നന്ദിനിയെ ഇന്ദ്രൻ അപഹരിച്ചു. എന്നാൽ ശിവഭക്തനായ ബാണന്റെ പത്നിയെ സംരക്ഷിക്കാൻ അവർക്ക് മുൻപിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. നന്ദിനിയെ തിരിച്ച് ബാണനിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എല്ലാം സഹിക്കാനും പൊറുക്കാനും ശിവന്റെ ആജ്ഞപ്രകാരം ബാണൻ തയ്യാറായിരുന്നു. ദേവലോകത്തിന് അമരത്വം കനിഞ്ഞു നൽകാൻ ഇന്ദ്രൻ വിഷ്ണുവിനോടായി അപേക്ഷിച്ചു. പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് സേവിച്ചാൽ ഒരുവന് മരണമുണ്ടാകില്ല എന്ന് വിഷ്ണു ഇന്ദ്രനോടായി അറിയിച്ചു. അതിനായി മഹാബലിയുടെ സഹായം തേടാനും അരുളി. മഹാബലിയുടെ കൊട്ടാരത്തിലെത്തിയ ഇന്ദ്രനെ സദസ്യർ സ്വീകരിച്ചിരുത്തി. മറ്റൊന്നും ആലോചിക്കാതെ തന്നെ മഹാബലി അതിന് സമ്മതിച്ചു. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രയത്നത്തിനൊടുവിൽ അമൃത് പുറത്തു വന്നുവെങ്കിലും അത് ദേവന്മാർ മാത്രം സേവിച്ചു. ഇത് മഹാബലിയുടെ കൊട്ടാരത്തിൽ ഒരു വാദപ്രതിവാദത്തിന് കളമൊരുക്കി.
5: പ്രഭു, രാജ പ്രത്യക്ഷ ദൈവമെന്ന് വിശ്വസിക്കുന്ന അങ്ങയുടെ പ്രജകൾ മുഴുവൻ പാലാഴി മഥനം കഴിഞ്ഞ് തളർന്ന് മടങ്ങിയെത്തിയിരിക്കുന്നു. ദേവന്മാർ നിന്ന് വഞ്ചിക്കയില്ലേ ജീതവ്? അവിടെ നടക്കുന്ന എന്തെന്നറിയാൻ നിയോഗിച്ച രാഹുവിനോട് പോലും അവർ പകവീട്ടു. ക്ഷമിക്കണം പ്രഭു, ഇതുകൊണ്ട് നാം എന്ത് നേടി?
3: ഉദാത്തന്മാരായ ദേവന്മാരെക്കാൾ ഉത്തമന്മാരാണ് അസുരന്മാരെന്ന് നാളത്തെ തലമുറ പറയും.
5: അതുകൊണ്ടെന്ത് പ്രയോജനം? പ്രഭു, അമൃതം പൂജിച്ച് മരണത്തിൽ നിന്നും മുക്തരായ ദേവന്മാരെക്കാൾ ശക്തരാണ് നാം എന്ന് നീയെങ്കിലും തെളിയിക്കണം.
6: ഒരു ദേവാസുര യുദ്ധമാണോ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്?
5: അല്ല, 12 വർഷം ദീർഘിക്കുന്ന ഒരു മഹായാഗം. ആ യാഗത്തിലൂടെ അസുരവർഗം രക്ഷ നേടുകയും അങ്ങേക്ക് ഇന്ദ്രപദവി കൈവരികയും ചെയ്യും.
2: സദസ്സിലെ ഉന്നതരായ ആചാര്യനും ബാണനുമെല്ലാം മഹാബലിയോടും അദ്ദേഹത്തിന്റെ പിതാവിനോടും എതിർത്ത് കൊട്ടാരം വിട്ടു. ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി 12 വർഷം നീണ്ടുനിൽക്കുന്ന ആ മഹായാഗത്തിന് തുടക്കം കുറിക്കാം എന്നറിയിച്ച് മഹാബലി സദസ് വിട്ടു. എന്നിട്ട് മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിന് മുൻപിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു.
3: ഭഗവാനെ, അടിയൻ യാഗശാലയിലേക്ക് പുറപ്പെടും. ആചാര്യന്റെയും പുത്രന്റെയും സമാധാനത്തിനായി ഈ യാഗം നടത്താൻ അടിയൻ നിർബന്ധിതനായി. പ്രജകളെ കൈവിടിഞ്ഞുള്ള ഒരു പദവിയും അടിയൻ മോഹിക്കുന്നില്ലെന്ന് അങ്ങയ്ക്കറിയാമല്ലോ. അങ്ങനെ ഒരു ദൗർഭാഗ്യം വരുന്നതിന് മുമ്പ് അവിടുത്തെ പാദങ്ങളിൽ അടിയനെ ചേർക്കണമേ.
2: അങ്ങനെ ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ ഇന്ദ്രപഥത്തിലേക്ക് ഉയരാനുള്ള 12 വർഷം നീണ്ടുനിൽക്കുന്ന യാഗം മഹാബലി ആരംഭിച്ചു. ഈ വിവരം നാരദൻ വഴി ഇന്ദ്രൻ അറിഞ്ഞു. യാഗം മുടക്കാനായി ഇന്ദ്രൻ തൊടുത്തുവിട്ട വിഘ്നങ്ങളെല്ലാം ശിവന്റെ സഹായത്താൽ വഴിനീങ്ങിപ്പോയി. ഒടുവിൽ ഇന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അടുക്കൽ സഹായം അഭ്യർത്ഥിച്ചു. തന്റെ 5-ാമത്തെ അവതാരം ഇതിന് ശാശ്വതമായ പരിഹാരം ഉറപ്പുവരുത്തുമെന്ന വാക്കാൽ ഇന്ദ്രൻ വിഷ്ണു സദസ്സിൽ നിന്നും മടങ്ങി. അങ്ങനെ താപസ ദമ്പതികളായ കാശ്യപന്റെയും അതിഥിയുടെയും പർണാശ്രമത്തിൽ മുനികുമാരനായി വിഷ്ണു ജനിച്ചു. വാമനൻ എന്ന് നാമകരണം ചെയ്ത ആ കുമാരൻ വേദങ്ങൾ അഭ്യസിച്ചു വളർന്നു. മഹാബലിയുടെ കൊട്ടാരം ആചാര്യൻ മുനികുമാരനായി പിറവിയെടുത്തത് മഹാവിഷ്ണു തന്നെയെന്ന് ഉറപ്പിച്ചു. ആ ബാലനെ ഉന്മൂലനം ചെയ്യാനുള്ള വിഫല ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ യാഗം പൂർത്തിയാക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയായി.
3: ഭഗവാനെ, രാത്രിയുടെ ഈ അന്ത്യയാമത്തിൽ അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് അടിയൻ യാചിക്കുകയാണ്.

0: പന്ത്രണ്ട് വർഷം ദീർഘിച്ച മഹായാഗം നാളെ പ്രതിസന്ധിക്ക് പൂർത്തിയാകും. എന്റെ പ്രജകളെ പരിത്യജിച്ചുകൊണ്ടുള്ള ഇന്ദ്രപദവി അടിയൻ മോഹിക്കുന്നില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. കർണാവാരുധേ, ഈ അന്തിമാവസരത്തിലെങ്കിലും അവിടുത്തെ പാദങ്ങളിൽ അടിയനെ ചേർത്താലും.
1: ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചുപോകാൻ ഒരുങ്ങിയ വാമനൻ ഗുരുവിനോടായി ഗുരുദക്ഷിണ ആരാഞ്ഞു. തനിക്ക് സ്വസ്ഥമായി തപസ്സു ചെയ്യാൻ മൂന്നടി മണ്ണ് നൽകാൻ ഗുരു വാമനനെ അറിയിച്ചു. ദാനശീലനായ മഹാബലിയുടെ അടുക്കലേക്ക് വാമനൻ തിരിച്ചു. തന്റെ രാജ്യത്തിന്റെ ഏതു കോണിൽ നിന്നും മൂന്നടി മണ്ണ് അളന്നെടുത്തുകൊള്ളാൻ മഹാബലി വാക്കുകൊടുത്തു. എന്നാൽ വാമനൻ മഹാവിഷ്ണു തന്നെയെന്ന് അറിയാവുന്ന ശുക്ലാചാര്യർ യാഗം കഴിഞ്ഞു മാത്രം ദാനം നൽകിയാൽ മതിയെന്ന് ശഠിച്ചു. എന്നാൽ മഹാബലി അതിനു വഴങ്ങിയില്ല. ആദ്യത്തെ അടിയിൽ ആകാശവും രണ്ടാമത്തെ അടിയിൽ ഭൂമിയും വാമനൻ അളന്നു തീർത്തു. മൂന്നാമത്തെ അടി മണ്ണിനായി വാമനൻ മഹാബലിയെ നോക്കി. മുൻപിൽ മഹാവിഷ്ണുവിനെ കണ്ട മഹാബലി പൂർണ്ണ സന്തോഷത്തോടെ കിരീടമൂരി ശിരസ് ആ കുമാരന്റെ കാൽക്കൽ സമർപ്പിച്ചു.
0: ഭഗവാനെ, അടിയന്റെ ജീവിതം സഫലമായി. ആ തൃപ്പാദം കൊണ്ടുള്ള മൂന്നാമത്തെ ചുവട് അടിയന്റെ ശിരസിലാവട്ടെ. ആ പാദധൂളി അടിയന് മുക്തി നൽകട്ടെ.

0: ആണ്. നീ നിന്റെ പിതാവിന് വേണ്ടി ആഗ്രഹിച്ചതിന് ഉപരിയായുള്ള ഒരു പദവി മഹാബലിയുടെ ആഗ്രഹപ്രകാരം നാം നൽകുകയാണ്. പാദത്താൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോൾ ഇരു കൈകളാലും സ്വർഗോപുരം ഉയർത്തുകയാണ് നാം ചെയ്യുന്നത്. രാജ്യഭാരം കൈയേറ്റ് ക്ഷോണിതപുരം തലസ്ഥാനമാക്കി നീ ഭരണം നടത്തുക. കാലാന്തരത്തിൽ നീ നമ്മുടെ ഉറ്റ ബന്ധുവായി തീരും.
1: പ്രജകളുടെ സന്തോഷവും സംതൃപ്തിയും കണ്ട് ആനന്ദിച്ചിരുന്നവനാണ് അനിയൻ. ആണ്ടിലൊരിക്കൽ ഈ തിരുവോണ നാളിൽ സന്തുഷ്ടരായ എന്റെ പ്രജകളെ വന്ന് കാണുവാൻ അടിയൻ അനുമതി തരണം.
0: നിന്റെ അഭിഷ്ടം പോലെ നടക്കട്ടെ. തിരുവോണ നാളിൽ നിന്നെ എതിരേൽക്കാൻ കാത്തുനിൽക്കുന്ന ജനങ്ങളെ കാണാനായി നാം നേരിട്ട് തന്നെ നിന്നെ കൊണ്ടുവരുന്നതായിരിക്കും.
1: ഭഗവാനെ, അവിടുത്തെ പാദസ്പർശനം കൊണ്ട് അടിയൻ അനുഗ്രഹിച്ചാലും.
2: അങ്ങനെ യുഗങ്ങൾ കഴിഞ്ഞിട്ടും മഹാബലി നാടുവാണിരുന്ന ആ സുവർണകാലത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ ജനങ്ങൾ ഓണം ആഘോഷിച്ചു പോന്നു.
3: മഹാബലി, യുഗങ്ങൾ കഴിഞ്ഞിട്ടും നീ നാടുവാണിരുന്ന ആ സുവർണകാലത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ ജനങ്ങളതാ ഓണം ആഘോഷിക്കുന്നു.

ശക്തനായ ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ പാഠങ്ങൾ മഹാബലി ഇന്നും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. വൈവിധ്യമാർന്ന ജനതയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണണമെന്നതായിരുന്നു മഹാബലിയുടെ സങ്കല്പം. നാനാത്വത്തിൽ ഏകത്വം എന്ന ദാർശനിക സങ്കല്പത്തെ പ്രായോഗികമാക്കാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു. വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ വിട്ടുനൽകലാണ് ശാശ്വതം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എല്ലാവരെയും ഒരുപോലെ നോക്കിക്കാണുന്ന ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും വിചാരിച്ചാൽ പ്രാവർത്തികമാക്കാവുന്നതേയുള്ളൂ. അത്തരമൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഓരോ ഓണക്കാലവും. ഓണവും അതിനോടനുബന്ധിച്ച് പ്രചാരത്തിലുള്ള ഐതിഹ്യവും പരിചയപ്പെടുത്തുന്ന സിനിമയാണ് 1983 പുറത്തിറങ്ങിയ മഹാബലി. പ്രേം നസീർ, എം ജി സോമൻ, ജയഭാരതി, അടൂർ ബാസി, ടി ജി രവി എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ജെ ശശികുമാറിന്റെ സംവിധാനത്തിലിറങ്ങിയ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഇ കെ ത്യാഗരാജനാണ്. പുരാണകഥയായതിനാൽ തന്നെ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങൾ കഥാസന്ദർഭ

0: സമൂഹത്തിനും കാലത്തിനും അനുസരിച്ച് അനുയോജ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓണത്തിന്റെ ഐതിഹ്യത്തെ മികച്ച രീതിയിൽ തന്നെ ദൃശ്യവൽക്കരിച്ച മഹാബലി എന്ന ഈ ഫീച്ചർ ഫിലിം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.
1: സിനിമ കൊട്ടക നിർവഹണം നന്ദിനി.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6 2 3 8 8 1 0 7 5 5.

നമ്പർ ഒന്നുകൂടെ പറയാം, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: 90.5 FM കഥായനം പരിപാടിയിൽ ഇന്ന് ഓണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. എഴുതിയത് രാജൻ കിണറ്റിങ്കര, മുംബൈ. അവതരണം ശ്രുതി എം നായർ.
1: ഓണത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നും എപ്പോഴും ഗൃഹാതുരത്വത്തിന്റെ ചില നിശബ്ദ നൊമ്പരങ്ങളുണ്ട്. ആ നോവുകൾ ബാല്യകൗമാരങ്ങളിൽ നിന്നും നിഴൽ യാത്ര ചെയ്ത് ഓടിത്തളർന്ന് യൗവനത്തിന്റെ നടുമുറ്റങ്ങളിൽ ആത്മവിലാപം ചെയ്യുന്നു. മനസ്സിലെ മുക്കുറ്റിപ്പൂവുകൾ ഇനിയും വാടിയിട്ടില്ല. വേലിപ്പടർപ്പിലെ കണ്ണാന്തളിയും തുമ്പയും കൈവള്ളിയും കോരിയിട്ട സുഖമുള്ള നീറ്റലുകൾ ഇനിയും മാഞ്ഞിട്ടില്ല. പാടം മുഴുവൻ ഉഴുതുമറിച്ച് കയറി വരുന്ന ഗ്രാമത്തുടുപ്പുകൾക്ക് ചേറിന്റെ മണമായിരുന്നില്ല, ഓണനിലാവിന്റെ സുഗന്ധമായിരുന്നു. ഗ്രാമത്തിനുമേൽ സന്ധ്യയുടെ നിഴൽ വീണു തുടങ്ങി. വേർപാടുകൾ എന്നും ഒരു നൊമ്പരമായിരുന്നു. പക്ഷേ ഉത്രാട സന്ധ്യയുടെ വേർപാടിന് മാത്രം ഒരു ഉത്സവലഹരിയായിരുന്നു നാളെ പിറക്കുന്ന തിരുവോണത്തിന്റെ ആഘോഷലഹരി. കാലവർഷം വഴിമാറിയ ആകാശ ചെരുവിൽ ഓണത്തുമ്പികൾ നൃത്തം ചവിട്ടുകയാണ്, പോയ കാല കർക്കിടകത്തിന്റെ ദുഃഖഭാരങ്ങൾക്ക് ഒരു അന്ത്യബലി പോലെ. വഴിതെറ്റിയ ചില ദേശാടന പക്ഷികൾ പാടവരമ്പിലെ ആൽമരക്കൊമ്പിൽ അഭയം തേടിയിരിക്കുന്നു. അവ സ്വയം തീരുമാനിച്ച പോലെ ഒരോണം കൂടിയിട്ടേ ഇനി യാത്രയുള്ളൂ. തെക്കേ കുന്നിലെ ഏതോ കുടിലിൽ നിന്നും ഒഴുകി വരുന്ന പേരറിയാത്ത കുഞ്ഞിന്റെ കരച്ചിൽ ചിങ്ങനിലാവ് പോലെ വയലുകൾക്കക്കരെ പുഴവരമ്പിൽ തട്ടി ചിങ്ങിച്ചിതറുന്നു. തെക്കാറയിലെ മറപ്പെട്ടിയിൽ അടുക്കിവെച്ച പുത്തൻമണം മായാത്ത ഉടുപ്പുകൾ പുറത്തു ചാടാൻ വെമ്പുന്നുണ്ട്. ഇല്ല, ഒരു രാവുകൂടി കാത്തിരിക്കണം നിന്റെ നിറങ്ങളിൽ എന്റെ ഹൃദയമിടുപ്പിന്റെ താളങ്ങൾ ഇഴചേർക്കാൻ. പട്ടാമ്പിയിലെ അങ്ങാടിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഓണക്കച്ചവടക്കാർ നിരന്നിരിക്കുന്നുണ്ട്. അവരിൽ ആരുടെയോ വീട്ടിലെ പുകയുന്ന അടുക്കളയിൽ തീ പകർന്നത് മറപ്പെട്ടിയിലെ ഈ വർണ്ണകലഹങ്ങൾ നൽകിയ ആശ്വാസ ദീപങ്ങളാണ്. കരവിരുതിന്റെ അന്ത്യവാക്കുപോലെ പൂമുഖത്ത് ഭസ്മക്കൊട്ടയ്ക്കരികെ ആടി നിൽക്കുന്ന പൂക്കൂടകൾ. എത്ര കുന്നും മലയും പറമ്പും അരിച്ചു പെറുക്കിയിട്ടും നിന്റെ വിശപ്പകറ്റാൻ കഴിയാതെ ഒട്ടിയ വയറിൽ നോക്കി നിരാശനായി നിന്ന എന്റെ കണ്ണിൽ അന്നു പൊടിഞ്ഞു വന്നത് ബാല്യത്തിന്റെ നിഷ്കളങ്ക അശ്രുബാഷ്പങ്ങളായിരുന്നു. തെക്കേ തൊഴുത്തിലെ ചൂടുമാറാത്ത പശുചാണകം മുറ്റത്തെ തുളസി തറക്കി കീഴെ വിരിച്ച് മണിമെത്തയിൽ വെണ്മയുടെ ആദ്യാനുരാഗം പോലെ തുമ്പപ്പൂവുകൾ കൈനുണഞ്ഞുറങ്ങുമ്പോൾ രാവേറെ ചെല്ലും വരെയും ഉറക്കമിളച്ച് അവയ്ക്ക് കാവലിരുന്നിട്ടുണ്ട്. റോഡിനിരുവശവും തിങ്ങി നിൽക്കുന്ന നേന്ത്രവാഴത്തോട്ടങ്ങളിൽ ഗുണപരിശോധന നടത്തുന്ന അണ്ണാറക്കണ്ണന്മാർ ഒരത്യാധുനിക യന്ത്രങ്ങൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഗുണനിലവാരങ്ങളുടെ മാനദണ്ഡങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട ശ്രീരാമ പുണ്യം നേടിയ നിരുപദ്രവ ജീവികൾ. കുനിഞ്ഞു നിൽക്കുന്ന നേന്ത്രവാഴക്കുലകൾ മാവേലി മന്നനെ നമിക്കുന്ന പോലെ തോന്നിക്കുന്നു. അകലെ ഏതോ വീട്ടിലെ റേഡിയോയിൽ നിന്നും ആകാശവാണിയുടെ ഓണഗാനങ്ങൾ ഒഴുകിയെത്തുന്നു. പൂവിളി പൂവിളി പൊന്നോണനാളിൽ ഉത്രാടത്തിന്റെ രാവിനുറക്കമില്ല. അടുക്കളകൾ പരസ്പരം കലഹിച്ച്

സന്തോഷം പങ്കുവയ്ക്കുന്ന പാത്രങ്ങൾക്കൊപ്പം സ്വയം ജീവത്യാഗം ചെയ്ത് ആ ആഘോഷത്തിൽ പങ്കുചേരുവാൻ ഞാൻ ആദ്യം എന്ന മട്ടിൽ തുടിക്കുന്ന ഹൃദയവുമായി തൊടിയിലെ ചെടികളിൽ തൂങ്ങി നിന്നാടുന്ന പച്ചക്കറികൾ, അവയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും പാണ്ടിലോറിയിലെത്തുന്ന വിഷക്കൈകളുടെ ദുർചിന്തകളില്ല, സ്വാർത്ഥമോഹങ്ങളില്ല, പണക്കൊതികളില്ല. ഇത് അമ്മയുടെ മുലപ്പാൽ പോലെ പരിശുദ്ധിയുടെ അമൃതജലം പകർന്ന ജീവന്റെ ചലിക്കാത്ത തുടിപ്പുകൾ. അങ്ങാടിയിലെ കടകൾക്ക് മുന്നിൽ നിരനിരയായി തൂക്കി നിർത്തിയ നേന്ത്രവാഴക്കുലകൾ, അത്തം തൊട്ട് തുടങ്ങുന്ന ഓണാഘോഷങ്ങളുടെ അഭിവാജ്യ രുചിക്കൂട്ട്. നേന്ത്രക്കായകളില്ലാത്ത ഓണമില്ല. ഓണത്തിന്റെ ചാരുതയ്ക്കായി പ്രകൃതി കനിഞ്ഞു നൽകിയ വരപ്രസാദം, ചിങ്ങത്തിൽ മാത്രം വിളവെടുക്കുന്ന മലയാള സൗഭാഗ്യം. ഒരു പകൽ മുഴുവൻ പുത്തൻ കോടികളുമായി വീടുതോറും കയറിയിറങ്ങി പല വീടുകളിലും സ്നേഹം പകർന്ന് റാവുത്തർ പീടിക തിണ്ണയിൽ തളർന്നുറങ്ങുന്നു. അത്തം തൊട്ട് ഓണം കഴിയും വരെ റാവുത്തർ ഗ്രാമത്തിൽ തന്നെയാണ്. ചിലപ്പോൾ പട്ടണത്തിൽ തുണികൾ എടുക്കാൻ ഒന്നു പോകും, വീണ്ടും തിരിച്ചു യാത്ര ഇവിടേക്കു തന്നെ. റാവുത്തരുടെ വീടോ നാടോ ആർക്കും അറിയില്ല. ഗ്രാമത്തിലെ ഓരോ വീടും റാവുത്തരുടെ സ്വന്തം, ഗ്രാമത്തിലെ ഓരോ ആളുകൾക്കും റാവുത്തറും സ്വന്തം. ഒരു ഓണക്കോടി ഉടുക്കാൻ കഴിയാതെ നെടുവീർപ്പിട്ട് കുഞ്ഞു മനസ്സിലേക്ക് റാവുത്തർ മാവേലിയായി അവതരിക്കും. പണമുള്ളവനും ഇല്ലാത്തവനും റാവുത്തറുടെ തുണിക്കെട്ടിൽ വിരിയുന്ന ഉദാരതയുടെ വർണ്ണക്കോടികളിൽ ഓണം ആഘോഷമാക്കുന്നു. മുറ്റത്തെ അരിക്കോലം എഴുതിയ തറയിൽ തൃക്കാക്കരപ്പൻ ചെത്തിയും തുളസിയും ചൂടി നിലാവിൽ കുളിച്ചു നിൽക്കുന്നു, വീടിന്റെ രക്ഷകനായി. തലേന്നു നേദിച്ച പൂവടയും അവസാന സ്വാദും നുകരാൻ ചില കരിയുറുമ്പുകൾ അനുവാദം കാത്ത് ഓച്ഛാനിച്ചു പുറത്തു നിൽക്കുന്നു, മഹാരാജാവിന് മുഖം കാണിക്കാൻ നിൽക്കുന്ന പ്രജകളെപ്പോലെ. വഴിമാറിയ കാലത്തിന്റെ ഇൻസ്റ്റന്റ് സുഖങ്ങളിൽ ഓർമ്മകൾക്കുകൂടി ഓർമ്മ പിശുക്കു പറ്റിയിരിക്കുന്നു. ഓണം ഓർമ്മകളിൽ നിന്നുകൂടി മാഞ്ഞു പോകുന്നുവോ? ഞാൻ ഓടിക്കളിച്ച എന്റെ തൊടിയിലെ തൊട്ടാവാടി കുട്ടികൾക്ക് എന്തു പറ്റി? എത്ര തൊട്ടാവാടിയായാലും ഞാൻ തൊട്ടാൽ നീ പരിഭവിക്കാറില്ലല്ലോ. ഞാൻ മണ്ണപ്പം ചുട്ട പൂഴിമണ്ണിന്റെ ഗന്ധങ്ങൾ എവിടെ? ഉമ്മരത്തെ കൂവളത്തറയിൽ ഓരോ പ്രഭാതത്തിലും എന്നെ നോക്കി പുഞ്ചിരിച്ച നന്ത്യാർവട്ട പൂക്കൾ എവിടെ? കിഴക്ക് വെള്ളകീറും മുന്നേ കുളിച്ചൊരുങ്ങി കുണുങ്ങിക്കുണുങ്ങി അമ്മയെ പുൽകാൻ മണൽക്കാടുകളിലൂടെ ഒഴുകി നീന്തിയ എന്റെ ഭാരതപ്പുഴ എവിടെ? എല്ലാം വെറും ഓർമ്മകൾ മാത്രമായിരിക്കുന്നു. തൊടിയിലെ കോൺക്രീറ്റ് തറയിൽ ഞെരിഞ്ഞൊടുങ്ങിയ തുമ്പയും മുക്കുറ്റിയും അവയുടെ നെഞ്ചുപിടഞ്ഞുള്ള കരച്ചിൽ കാറ്റിലെവിടെയോ അലയടിക്കുന്നുണ്ട്. അത് ജീവിച്ചു തീരാത്ത ഇന്നലകളെ ഓർത്തുള്ള വിലാപമല്ല, മറിച്ച് ഇനിയും ഒരു മഞ്ഞുതുള്ളിക്ക് അന്തികൂട്ടുറങ്ങാൻ കഴിയാതെ പോയ നിസ്സഹായതയുടെ വിതുമ്പലാണ്. ഒരോണം കൂടി ഇന്നലകളെക്കുറിച്ച് നെടുവീർപ്പെടാൻ മാത്രമായി ഒരോണം.

ശ്രീരാജൻ കിണറ്റിങ്കരയുടെ ആ ഓർമ്മക്കുറിപ്പിന് ശേഷം ഇതാ ശ്രീ കാവ്യദാസ് ചേർത്തല എഴുതിയ ഓണപ്പാട്ട്. സംഗീതം ഹരീഷ് പുലത്തറ, ആലാപനം ഹരീഷ്, അനു തോമസ് എന്നിവർ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.
1: This is M-A-R-T-H-Y-N.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്. പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകൾ

അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചിൻ 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: എനിക്ക് ആശുപത്രി
1: കാണാതെ
0: അല്ല ഓട്ടറേ കഴിച്ചു വക്കീലെ കൈ നല്ല കൈ കേട്ടോ മോനെ വണ്ടി വിറ
2: കളിക്കു വക്കീലേ.

തുളസി പൂച്ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരം ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും. നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസി പൂച്ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരം ഒരു നിറപൊലി നുകർന്നു.

ഭരണഗതിയിൽ രുചിര പുളകമായി മയങ്ങാൻ മതിക്കാൻ വരുണി. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസി ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളവ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരമൊരു നിറവൊലി നുകർന്നു.

കേൾക്കുന്നല്ലോ. കൊഞ്ചി നീ വന്നു മഞ്ചം ഞാൻ തന്നു, കൊഞ്ചി നീ വന്നു മഞ്ചം ഞാൻ തന്നു, ഇരുമിഴിതലിൽ ഇനിയ ചലനമായി ലയിക്കാൻ.

അസുലഭ മധുമയന അമൃതകുസുമദളം. ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷലഭം. അസുലഭ മധുമയന അമൃതകുസുമദളം. ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ